0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM.

മോർണിംഗ് റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. കൂടെയെത്തി ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. ഇന്നിപ്പോ ജൂലൈ 5th ഒരു സൺഡേ മോർണിംഗ് ആണ്. അപ്പൊ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡേ തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ മുഖവും എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടിരിക്കണം, നമ്മുടെ ചിന്തകളും എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ചിന്തകളുടെ ഒരു ഭാവം നമ്മുടെ മുഖത്തുണ്ടാകും. ഇപ്പൊ ഒരാൾ നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. അതായത് സന്തോഷമുള്ള കാര്യമാണോ ചിന്തിക്കുന്നത്, അതല്ലാത്ത കാര്യമാണോ, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മളെ നന്നായിട്ട് വീക്ഷിക്കുന്ന ആൾക്ക് മനസ്സിലാകും. നമ്മൾ നല്ല സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതൊരു പുഞ്ചിരി നമ്മുടെ ഫേസിലുണ്ടാകും. ഭയങ്കര പിരിമുറുക്കത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ പുരികമൊക്കെ ഇങ്ങനെ വേറെ തന്നെ ഒരു ഷേപ്പിലായി, ഇങ്ങനെ ഒരു ചുളിച്ചിട്ടൊക്കെ വയ്ക്കും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മൾ എന്ത് മൂഡിലാണ് ഉള്ളതെന്ന് മനസ്സിലാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചിന്തകളോട് കൂടിയിട്ടിരിക്കുക. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഫേസിൽ കാണിച്ചിരിക്കും. അപ്പോൾ കേട്ടോണ്ടേ ഇരിക്കുക റേഡിയോ.

മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അങ്ങനെ തന്നെയാണോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. നമ്മുടെ എല്ലാവരുടെയും മുഖം മനസ്സിന്റെ കണ്ണാടി തന്നെയാണ്. നമ്മുടെ മനസ്സെന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ മുഖത്ത് കാണുന്നത്. പക്ഷെ നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയോ, നമ്മൾ ഭയങ്കര മെജീഷ്യന്മാരാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. പക്ഷെ ഇതൊക്കെ നമ്മുടെ വെറും ധാരണകൾ മാത്രമാണ്. ഒരു 95% വരെ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ മുഖത്ത് തെളിഞ്ഞു കാണും. അത് കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ തെറ്റായിട്ടുള്ള ധാരണ മാത്രമാണ്. അത് ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരാളെ കാണുമ്പോൾ നന്നായിട്ട് പെരുമാറണം, നല്ല സ്മൈലോടുകൂടി സംസാരിക്കണം എന്നൊക്കെ പറയില്ലേ. പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ സമയത്ത് അങ്ങനെയുള്ളൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു മാനസിക നില ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മളൊന്ന് വിഷയണമെന്ന് വിചാരിക്കാം. പക്ഷെ അവരോട് പേഴ്സണലി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരാളോട് വിഷയുന്ന പോലെ ആയിരിക്കില്ല ഇവരോട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത്തിരി എന്താ പറയുക, അഭിപ്രായ വ്യത്യാസം നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഭാവങ്ങളിലും ഒക്കെ മൈന്യൂട്ടായിട്ടെങ്കിലും കടന്നു വരും. അപ്പൊ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് തന്നെയായിരിക്കും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇനി മുതൽ നമ്മൾ തന്നെയാണ്. കേൾക്കൂ, ഇത് റേഡിയോ സുനു.

ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണി എന്താണെന്നറിയോ? കേൾക്കുന്നത് റേഡിയോസിനുമാണ് കൂടെയുള്ളത്, ഞാൻ ജച്ചു. നമ്മൾ പല പണികളും പലർക്കും കൊടുത്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അറിയാതെ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടാവും കേട്ടോ, യാതൊരുവിധ മടിയും ഇല്ലാതെ ആർക്കിട്ടിട്ടാണെങ്കിലും നല്ല അസൽ പണി കൊടുക്കും. പിന്നെ നമ്മളത് അറിയുമ്പോൾ നമ്മൾ തന്നെ ഒരു കരുതലെടുക്കും, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒന്ന് വോൺ ചെയ്യുമ്പേ എപ്പോഴാണ് പണി കിട്ടണേന്ന് അറിയില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് ചില ആൾക്കാരെ കൊണ്ട് നമ്മളോടൊക്കെ ഒരു വോൺ ചെയ്യാറുണ്ടല്ലോ. വന്നിട്ട് ആണെങ്കിൽ അവരെ നല്ല പോളിഷ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള പണി തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അവരിന്നത് ചെയ്യുന്ന അറിയില്ലെങ്കിൽ മാത്രമല്ലേ നമുക്കത് മാറി നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അറിയില്ല, അത്രത്തോളം നന്നായിട്ട് അവര് അഭിനയിച്ച് ഫലിപ്പിച്ച് നമ്മുടെ മുന്നിൽ കാണിക്കും. അപ്പൊ നമ്മളത് വിശ്വസിച്ച് നിൽക്കും. പക്ഷെ നമുക്കിട്ട് എപ്പോഴാണ് പണി തരണേന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഒരാളോട് എന്തെങ്കിലും ഒരു വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്ന എന്താണ്, എങ്ങനെ വേണിട്ടൊരു പണി കൊടുക്കും, അങ്ങനെയാണ് നമ്മൾ ആദ്യം വിചാരിക്കല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതെല്ലാം പിന്നീട് വരുന്ന ഒരു സ്റ്റേജാണ്. നമ്മുടെ ഒരു ഉള്ളിലെ ദേഷ്യമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കും. പ്രകടിപ്പിച്ച് കഴിഞ്ഞ് ആ ദേഷ്യം തണുത്ത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുവരെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത, ഇവനിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ആ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചു കിട്ടും. അതങ്ങനെയാണ്, എന്ത് നമ്മൾ കൊടുക്കുന്നു അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്ത് നമ്മളിലേക്ക് തന്നെ വരും. അപ്പൊ നമുക്കങ്ങനെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനു.

നമ്മുടെ ചിന്തകൾക്ക് നിറമുണ്ട് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, സാഹിത്യ ഭാഷയിൽ അങ്ങനെ പറയുമല്ലോ, നല്ല നിറമുള്ള ചിന്തകൾ എന്നൊക്കെ. കേൾക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെ ഈ മോർണിംഗിൽ ഞാൻ തന്നെയാണ് ചച്ചു. നമ്മൾക്ക് ഈ സാഹിത്യ ഭാഷ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഭാഷയാണല്ലോ. നോർമലി നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല സാഹിത്യത്തിലൊരു ഭാഷ ഉണ്ടാവുക. അത് കുറച്ചും കൂടെ ഒരു പോയറ്റിക് ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. എന്നാൽ ഇത് ഒട്ടും ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് പല രീതിയിലും ചിന്തിക്കാം. ചിലരൊരു സിനിമ പോലെ കാര്യങ്ങൾ ചിന്തിക്കും, ചിലർ അങ്ങനെ ആയിരിക്കില്ല, വൺ ലൈനിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അത്രയും ഫ്രീഡം ഉണ്ട് നമ്മുടെ ചിന്തകൾ എത്രത്തോളം പോണം എന്നുള്ളത്. വേറെ ആരും അതിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നുമില്ല, കാരണം അത് നമ്മുടെ മാത്രം ചിന്തകളാണ്. അപ്പൊ നമ്മൾക്ക് തീരുമാനിക്കാനും അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു പവർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിനെ ആരും വരില്ല കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയുള്ള ചിന്തകളായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അതെത്രത്തോളം പോണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കണം. അല്ലാതെ ചിന്തകളെ നമുക്ക് മേലെ ചെയ്യാൻ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പിടിച്ചാ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും എന്തിലും നമ്മുടെ ഒരു കൺട്രോൾ നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: This morning Savari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരു പുതിയ ആഴ്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലേ. ജൂലൈ 5 ആയിട്ടുണ്ട്. ജൂലൈ 5 ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡേ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിട്ട് ലൈഫിൽ മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷസൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു ചെറിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു നല്ല ചിന്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു കുഞ്ഞു തോട്ട് എന്ന് പറയുന്നത്, കാൽ വഴുതി വീണാൽ രക്ഷപ്പെടാം, എന്നാൽ നാവിന് പറ്റുന്ന വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമാണ്. സത്യമായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മളുടെ വാക്കുകളെ എപ്പോഴും സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാചകങ്ങളെ എപ്പോഴും സൂക്ഷിക്കണം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ചിലപ്പോൾ നമുക്ക് അത് ശരിയാവുമെന്നറിയില്ല. എങ്കിൽ പോലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എപ്പോഴും നമ്മുടെ വാക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാവ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വാക്കുകൾ പറയാനായിട്ടൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ കാൽ വഴുതി വീണാൽ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാവിന് പറ്റുന്ന വീഴ്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ എടുത്തു പിടിച്ചെന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ശ്രദ്ധയോടുകൂടി തന്നെ ആവട്ടെ നമ്മുടെ വാക്കുകൾ, വാചകങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളുടെ ടൈം കൂടിയാണ്. മെസ്സേജുകളൊക്കെ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്. ലോകകപ്പിലെ പുതിയ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്കും അതിനുശേഷം അടുത്തൊരു പാട്ടിലേക്കും നമ്മൾ എത്താനായിട്ട് പോകുന്ന ഒരു നല്ല പാട്ട് കൂടി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല നല്ല ആശംസകൾ കൂടി അയക്കേണ്ട സമയമാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.
1: You are listening.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
10: Just feel like you're home.
11: Water bill. Stay hydrated and stay tuned.
12: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
13: Brought to you by
14: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
15: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
16: പറയേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ടൈമാണിത്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ജൂലൈ 5 ഞായറാഴ്ച ദിവസം മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. കുറച്ചുപേരുടെ മോർണിംഗ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. മീരാൻ ഖാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് തത്ത. ആളുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. സനി ആളെല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഉമേഷ്, ഹാപ്പി സൺഡേ ടു ഓൾ, ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജും ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്.
17: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
18: In association with
19: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
16: അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള തീപാറുന്ന പോരാട്ടങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ആ ഒരു മാച്ച്, ഫ്രാൻസ് വേഴ്സസ് പരാഗ്വേ എന്ന് പറയുന്നത് ആദ്യ പകുതി ഈ പറഞ്ഞ പോലെ തന്നെ പരാഗ്വേയുടെ പ്രതിരോധം തകർക്കാനായിട്ട് കുറച്ച് ഫ്രാൻസ് വിയർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഇരു ടീമുകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ഉണർന്നു കളിച്ചു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ എംബാപ്പെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച പ്രകടനത്തിലൂടെ എംബാപ്പയുടെ പെനാൽറ്റിയിൽ ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഫ്രാൻസ് വേഴ്സസ് പരാഗ്വേ മാച്ചിൽ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എംബാപ്പയുടെ ഗോൾ നേട്ടം എന്ന് പറയുന്നത് 7 ഉണർന്നിട്ടുണ്ട്. ഇതോടെ ഉയർന്നു എന്നുള്ളതാണ് ഈ ഒരു ടൂർണമെന്റിലെ എംബാപ്പയുടെ ഗോൾ നേട്ടം. 7 മാറിയിട്ടുണ്ട്, 7 ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ മാച്ചിലൂടെ നടന്നു. ഇനിയിപ്പോൾ 9 നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ കാനഡയെ തകർത്ത മൊറോക്കോനെ ആയിരിക്കും ഫ്രാൻസ് നേരിടാനായിട്ട് വന്നത്. അത് ഒരു കിടിലൻ മാച്ചായിരിക്കും അല്ലേ. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ഒരു തകർപ്പൻ മത്സരമായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ മൊറോക്കോയുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രവേശനം എന്ന് പറയുന്നത് ലോകകപ്പിലെ ആദ്യ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായിട്ടുള്ള കാനഡയുടെ ആ ഒരു സ്വപ്നയാത്രയ്ക്ക് മൊറോക്കോ അന്ത്യം കുറിച്ചു എന്ന് തന്നെ പറയേണ്ട വരും. ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിൽ എതിരില്ലാത്ത 3 തോൽപ്പിച്ചാണ് മൊറോക്കോ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ആധികാരിക വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം 3 എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ളൊരു വിജയത്തോടുകൂടി തന്നെയാണ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് എങ്ങനെയായിരിക്കും ആ ഒരു മാച്ച് എന്നുള്ളത്. അത് ഗംഭീരമായി എനിക്ക് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തീവാറുന്ന പോരാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ള പോരാട്ടങ്ങൾക്കായിരിക്കും നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്.
5: Let's play football. Football Mania.
6: Every goal, every match, every moment of the FIFA World Cup 2026.
18: Brought to you by
6: Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
20: In association with
21: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911. Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
0: This is
3: Morning Safari. Morning Safari.
0: Morning Safari.
3: Morning Safari.
4: Malabar Golden Diamonds Morning Safari.
1: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

വണക്കം ചെന്നൈ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അൻസൽ. മണിമച്ചുങ്ങളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നവാസ് നാസ്കർ ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപു മോന് ബർത്ത്ഡേ വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

നീതി മോഹൻ അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ബിജുവിന്റെ മെസ്സേജ് ഉണ്ട്. വിജയൻ ആർ എസ് മോർണിംഗ് പറയുന്നു. കൂടെ ഈ ദിവസത്തിന്റെ എന്താ പറയുക എല്ലാ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. സുപ്രഭാതം പറഞ്ഞിട്ട് പോറ്റിക്കൊല്ലത്തിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഹൈ നിസ, ഗുഡ് മോർണിംഗ്. സുഖ അല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. റാഷിദ് ഹംസക്കുട്ടി ഫ്രം സി ജി ഐ എസ് ഖത്തർ എന്ന് പറഞ്ഞിട്ടാണ് മോർണിംഗ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. സജീഷ് സരിഷയുടെ ഗുഡ് മോർണിംഗും എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്യാനായിട്ടുണ്ട്. ജൂലൈ 5 ഒരു സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അറിയിക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്കാണ് ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് തരേണ്ടത് കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരമാണ്. ആ മത്സരത്തിന് നെയ്മർ തിരിച്ചെത്തുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തിരിച്ചെത്തുന്നു എന്ന് പറയുന്നൊരു അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല മാധ്യമങ്ങളും അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും സമയങ്ങളിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകളിലേക്ക് ഞാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത മണിക്കൂറിൽ ചില ചിന്ന ചിന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ ഒരുമിച്ച് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നൽകാനായിട്ട് പോകുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന മൂവിയിൽ നജീം അർഷാദ് പാടിയൊരു നല്ല പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ ഇനി എത്താനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിലൂടെ കൂടെ വിഷസിന്റെ കാര്യങ്ങൾ മറക്കണ്ട, മെസ്സേജിൽ അവിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇനിയും നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ, ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
5: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
3: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: You're listening to Radio Suno 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: studio clock il samayam krithiyam 7 mani kanja 2 minute aanu. July 5th theedi nyayaraichu divasana ഒരു വളരെ സ്പെഷ്യൽ ആയ ഒരു വിഷസിലേക്ക് കൂടി നമുക്കിനി വരാനായിട്ടുണ്ട് കേട്ടോ. ഈ മെസ്സേജ് അയക്കുന്ന ആളുടെ പേര് ഹുസൈൻ എന്നാണ്. അദ്ദേഹം യു എയിൽ നിന്നാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു, വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്ലറ്റ്സ് ആണ്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആണ് ആള് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിലേറ്റഡ് വിഷസ് നമ്മളും വളരെ വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്ന. മൂന്ന് മക്കളുടെയും ഒരു ഫാമിലി ആയിട്ടുള്ളൊരു AI പിക്ചറൊക്കെ ആൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. മക്കളെ കാണാൻ പറ്റിയിട്ടില്ല, ഇനി പോകുമ്പോഴായിരിക്കും കാണുക. അപ്പോൾ അങ്ങനെ AI പിക്കാണ് ഞാൻ കണ്ടിട്ടില്ല കുട്ടികളെ, മക്കളെ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോയി മക്കളേക്ക് കാണുക. അയാൻ സൈദലി, എയ്ദിൻ സൈദലി, നൂർ അക്സ ഫാത്തിമ, ഓക്കെ. അങ്ങനെ മനോഹരമായിട്ടുള്ള പേരുകളാണ് മക്കൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി മക്കൾക്ക് നമ്മളുടെയും സ്നേഹം അറിയിക്കുന്നു കേട്ടോ. ഹുസൈനാണ് ആ ഒരു മെസ്സേജും. മക്കളുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. നാട്ടിലെ സെലിബ്രേഷനൊക്കെ മനോഹരമായിട്ട് നടന്നു. അപ്പോൾ അതിന് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തി മക്കളെയൊക്കെ കാണൂ, സന്തോഷമായിട്ടിരിക്കൂ എന്നുകൂടി പറയുന്നു. രാഘവൻ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. ഹായ് ഗുഡ് മോർണിംഗ്. സുധീഷ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. അനുരാജൻ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് DSS എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്ത മോർണിംഗ് മെസ്സേജ് ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഹായ് റേഡിയോ സുനോ, ഗുഡ് മോർണിംഗ്. ജോസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറയുന്നു കേട്ടോ. ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നമ്മൾ നോക്കി പോകുന്ന സമയത്ത് വളരെയധികം ഈ പറഞ്ഞ പോലെ തന്നെ വായന ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ, അല്ലെങ്കിൽ മലയാളത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിലെ പുസ്തകങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മറ്റാരുടെയല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് അല്ലേ. ഞാൻ വായിച്ചൊരു ഹെഡ്ലൈൻ ഇന്ന് വളരെ മനോഹരമായിരുന്നു കേട്ടോ. മലയാള ഭാഷയ്ക്ക് ഹൃദയം നൽകിയ എഴുത്തുകാരൻ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വരികൾ പറയുന്ന പോലെ പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഒരു അനാഥ ജീവിയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹം സൃഷ്ടിച്ച ആ ഒരു ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രമേൽ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ്. ബഷീർ സൃഷ്ടിച്ച ആ ഒരു ഭാഷ വായനക്കാരൻ്റെ ഹൃദയവുമായിട്ട് അത്രമാത്രം കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യവും. അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളോട് ഇത്രമാത്രം ഒരു കണക്ഷൻ ഉള്ളത്. അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പരിചയിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ സത്യങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് എനിക്ക് വായിച്ചു തുടങ്ങുന്നവർക്ക് പലർക്കും നമ്മൾ ചിലപ്പം പല പുസ്തകങ്ങളും പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഏതാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, വായനയെ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് മെസ്സേജിൽ പറയാം, അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ചും ആ ഒരു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജിലൂടെ എഴുതി തന്നെ അയക്കാം. 5000-9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ പുസ്തകങ്ങളോടുള്ള നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എങ്ങനെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. 5000-9017 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബിലേറ്റഡ് വിഷസ് ഒരിക്കൽ കൂടി കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് അടുത്ത പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. നാടോടി മൂവിയിലെ കുഞ്ഞു പാവയ്ക്കുന്നല്ലോ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദയത്തിക്കൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാർ പാടുന്ന പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാനിസ നിങ്ങൾക്കൊപ്പം കേട്ട്

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
3: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
2: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
4: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
2: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
1: Football Mania.
7: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിങ്ങിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
1: Football Mania.
8: Hi, I'm Juju George.
9: You're listening to Radio Sunil.
8: Qatar's favorite radio station, Radio Sunil.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: വെള്ളം കുടിക്കാനായിട്ട് ഓർക്കണം, മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ്. സമയം 7 മണി കഴിഞ്ഞു 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ഹാരിസ് അദ്ദേഹത്തിന്റെ മെസ്സേജിങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം. ഹാരിസ് എടവനക്കാട് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ്. ഞാൻ പാടാൻ മറന്നുപോയ വരികളാൽ എന്നിൽ നിന്നും അകന്നുപോയ പ്രാണസഖി ഞാൻ എന്നും ഓർക്കുന്നു. ഇതെന്റെ വരികളാണ് എന്ന് കൂടി പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. എന്നാലും ആ ഒരു മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഓർക്കുന്ന ഒരു സമയത്ത് നമ്മൾ നേരെ നമ്മുടെ പി ഒ ബോക്സിലേക്ക് പോവുകയാണ്. അങ്ങനെ ചോദിച്ച് നമ്മൾ വൈക്കം ഭാഗത്തേക്ക് തന്നെയാണ് എത്താനായിട്ട് പോകുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കില് കടത്തുരുത്തി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് തലയോലപ്പറമ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലപ്പേര് തന്നെയാണ് തലയോലപ്പറമ്പ് എന്ന് പറയുന്നത്. അപ്പൊ തലയോലപ്പറമ്പിന് ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഇത്രമാത്രം ചരിത്രം ഈ സ്ഥലത്തിനുണ്ടെന്ന് വിചാരിച്ചില്ല. ഒരുപാടൊരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ തലയോലപ്പറമ്പ്, അല്ലെങ്കിൽ വൈക്കം തലയോലപ്പറമ്പ് ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ. തലയോലപ്പറമ്പ് ഒരു ചന്തയുണ്ട്. അപ്പൊ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയാണ് അത്രേ ആ ഒരു ചന്ത സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനും കുറച്ചധികം ചരിത്രങ്ങളും കഥകളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് വരാനുള്ള കാരണം, അതും കുറച്ചധികം സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരു സ്റ്റോറി മാത്രം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം മാത്രം പറയാം. കുട്ടനാടിന്റെ വടക്കേ തല ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ പ്രദേശത്തിന് തലയോലപ്പറമ്പ് എന്നുള്ള, ആദ്യം തലപ്പറമ്പ് എന്നായിരുന്നു അത്ര ഈ സ്ഥലം അറിയപ്പെട്ടത്. തലപ്പറമ്പ് എന്നുള്ളൊരു പേര് വന്നു. കുട്ടനാടിന്റെ വടക്കേ തലഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശത്തിന് തലപ്പറമ്പ് എന്ന് പറയുന്നൊരു പേരുണ്ടായിരുന്നു. പിന്നീടത് തലയോലപ്പറമ്പായി മാറ്റപ്പെട്ടു എന്നുള്ള ഒരു ചരിത്രങ്ങളുണ്ട്. ഈ ഒരൊറ്റ സ്റ്റോറി മാത്രമല്ല കേട്ടോ, ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ സ്റ്റോറി മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പൊ തലയോലപ്പറമ്പുകാരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് കൂടുതൽ സ്റ്റോറീസ് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു വിശേഷങ്ങൾ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. കുറച്ചധികം പേരുടെ മോർണിംഗ് മെസ്സേജുകൾ എനിക്കിവിടെ എത്തിയിട്ടുണ്ട്. ഷമീർ ഷാ, എബിൻ തോമസ്, ഡി കെ സുനീഷ്, അതോടൊപ്പം തന്നെ രാജേഷ്, ജോസ്, അങ്ങനെ എല്ലാവരും നല്ല സാജുൻ, ആളുടെ എല്ലാവരുടെയും നല്ലൊരു മോർണിംഗ് മെസ്സേജ് വന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഞാൻ ഇന്ന് നമ്മളുടെ ജമയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ട്, ചോദ്യം ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, നമ്മളിപ്പോൾ ഒരു വർക്കഹോളിക് ആണ് എന്നുള്ളത് അറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഇങ്ങനെ ചുമ്മാ ചോദിച്ചാണ് കേട്ടോ. അപ്പൊ ജമിനി എനിക്ക് തന്നിട്ടുള്ള കുറച്ചധികം ലക്ഷണങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഒന്നാമതിലേതിലും നിങ്ങൾ ആ ഒരു കാറ്റഗറി വരുന്ന ആളാണെന്നൊന്ന് നോക്കണം കേട്ടോ. ഞാനും ഇത് വായിച്ച സമയത്ത് ഞാൻ ഈ കാറ്റഗറി വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ പോയിന്റ് വീതം പറയാം. നമ്മളൊരു വർക്കഹോളിക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ലക്ഷണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീവ് എടുത്താലും ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം. അങ്ങനെ തോന്നാറുണ്ടോ, ലീവ് എടുത്താലും ഉള്ളിൽ അയ്യോ ഇന്ന് പോകേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നി പോകാറുണ്ടോ. പിന്നെ ഈ പറഞ്ഞാൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അറിയാതൊരു നെഞ്ചിടിപ്പ്, എന്തെങ്കിലും ആണോ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അറിയാതൊരു നെഞ്ചിടിപ്പ് ഇടയ്ക്കെങ്കിലുമൊക്കെ തോന്നി പോകാറുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സംഭാഷണങ്ങളും എന്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആണോ. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയും, ഈ പറഞ്ഞ പോലെ ഓഫീസ് കാര്യം ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കോ എന്ന് ചിലപ്പോൾ കൂട്ടുകാരടുത്ത് നിന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉള്ള ടോക്കുകൾ എപ്പോഴെങ്കിലും സംഭവിക്കാറുണ്ടോ? ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് വേണമെങ്കിൽ, നമ്മളെ ഒരു സർട്ടിഫൈഡ് മനുഷ്യനായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ള വേറൊരു കാര്യങ്ങളുണ്ട്. ഈ മൾട്ടി ടാസ്കിങ്, ഒരു സമയത്ത് ഈ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു മൾട്ടി ടാസ്ക് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നു. മൾട്ടി ടാസ്കിങ്ങിലേക്ക് നമ്മളങ്ങനെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായവും വന്നിട്ടുണ്ട്. ഇതിലേതായിരിക്കും നല്ലത് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ട് അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് വരാനുള്ള, രണ്ടല്ല ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരു കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കും ഒരു ഡൗട്ടുണ്ട്. എന്നാലും ഒരു ചെറിയ ചോദ്യം, ഒരേ സമയം പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് വർക്കായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതല്ല ഒരു ക്വാളിറ്റി വർക്കിൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന ഒരു കഴിവാണോ അതൊരു ഒരു എന്താ പറയുക, അത് ചിലപ്പം ഒരു നല്ല റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുമോ? എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം? ഇന്ന് വർക്ക് ഹോളിക്സ് ഡേ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ചോദ്യത്തിലേക്കൊക്കെ ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ മറുപടികളുള്ള ആളുകൾക്ക് വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. 500-009-17 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. 500-009-17 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. 444-9417 എന്ന നമ്പറിലേക്ക്. ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്മാർട്ട് വർക്കാണോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര കഴിവാണോ? അതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കുമോ ഏറ്റവും നല്ലത്, ഏതായിരിക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഇമ്മാനുവൽ മൂവിയിലെ ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേൾക്കുന്നു, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
9: Malabar Golden Diamonds. Morning Safari.
10: Brought to you by.
11: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
12: In association with
13: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
14: Naseem Healthcare, Naseem Surgical and Medical Center, Sea Ring Road. Healthy smiles anytime. For more information, call 4411133.
15: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
16: Just feel like you're
1: home. Chennai Beats.
17: Tamil, head of the hour.
18: In the art of Podumar Kodanda.

ഇന്ന് വർക്കഹോളിക് ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. നിങ്ങളൊരു വർക്കഹോളിക് ആണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അങ്ങനെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയം തന്നെയായിരുന്നു. നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ ജോലിയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള സമയം ചിലവഴിക്കുന്നത് വേണ്ടാന്ന് വെക്കുക. ഈ പറഞ്ഞ പോലെ ഒഴിവ് സമയത്തെ കാര്യങ്ങളൊന്നും ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പ്രയോറിറ്റി ചെയ്യാനോ ഒന്നും നമ്മൾക്ക് കഴിയാതെ ജോലിയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഈ വർക്കഹോളിക് എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. എപ്പോഴാണ് ഇങ്ങനെ ഒരു വേർഡ് തന്നെ വന്നത്? വർക്കഹോളിക് എന്ന് പറയുന്നൊരു വേർഡ് വന്നത് 70-കളുടെ തുടക്കത്തിലാണെന്നാണ് പറയുന്നത് കേട്ടോ. വെയ്ൻ ഓട്സ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അത്ര ഇങ്ങനൊരു വാക്ക് ആദ്യമായിട്ട് ലോകത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് തുടർച്ചയായിട്ട് ജോലി ചെയ്യാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രേരണ, അതിനെയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പ്രേരണ എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കണക്കാക്കാൻ പറ്റും. അങ്ങനെയാണ് അത്ര 70-കളുടെ തുടക്കത്തിലാണ് വർക്കഹോളിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ ലോകത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. ജോലിയോടെ നമുക്ക് ആത്മാർത്ഥത വേണം, തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ വേണം നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട്. എന്നാൽ അത് മാത്രമായിട്ട് ലൈഫ് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ അരികിൽ നിന്ന് ഇല്ലാണ്ടായി പോകും അല്ലേ. അപ്പോൾ അതിനെയാണ് വർക്കഹോളിസം എന്ന് പറയുന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ലൈഫിനെ തന്നെ പല രീതിയിൽ അത് ബാധിക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവന് ഉറക്കത്തെ ബാധിക്കാം, അല്ലെങ്കിൽ അത് ക്രമേണ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഏകാഗ്രതയോടുകൂടി ഒരു കാര്യം ചെയ്യാനോ ഉള്ള ഒരു കഴിവിനെയൊക്കെ ചിലപ്പോൾ അതില്ലാതാക്കും എന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ജോലിക്ക് പിന്നാലെയുള്ള ഓട്ടം ഓടണം വേണ്ടാന്നല്ല, എന്നിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് മീ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം, അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9417 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക്. നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രമാത്രം വലുതാണ് എന്നുള്ള ചോദ്യം കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മറുപടികളൊക്കെ പോകുന്നോട്ടെ. 500-00-917 എന്ന നമ്പറിലേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോദിച്ചൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മൾട്ടി ടാസ്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ ഇപ്പോൾ പല രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു സമയത്ത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, സൂപ്പറാണ്, അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളായിരുന്നു. ഇപ്പം നേരെ മാറിയിട്ടുണ്ട്. അങ്ങനെ മൾട്ടി ടാസ്കിങ്ങിലേക്ക് പോയില്ലെങ്കിലും നമ്മളൊരു കാര്യം കൃത്യമായിട്ട് ഒരേ സമയത്ത് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 വിളിക്കാം. അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജിലൂടെ നിങ്ങളുടെ മറുപടികൾ നൽകാം. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു പുതിയ തമിഴ് പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ നമ്മുടെ സൂര്യയുടെ വരാൻ പോകുന്ന മൂവിയാണ്. മമ്മിത്തെ ആണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സിനിമയിലെ ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. Tamil Fresh Song of the Hour. Fresh, fresh, fresh.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
4: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയ തരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
7: ദിഗംബരൻ.
8: തിരനുറയും ചുരുൾ മുടി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.
7: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
4: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Naseem Surgical and Medical Center.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-133.
8: പഞ്ചമിത്ത്

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സുനു അപ്ഡേറ്റ്സ്. സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ ദോഹയിൽ കത്ത് ടോയ് ഫെസ്റ്റിവലിന്റെ 4th പതിപ്പിന് തുടക്കം കുറിച്ചു. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ജൂലൈ 31st തീയതി വരെയാണ് ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിൽ വിവിധ പ്രായക്കാരെ ലക്ഷ്യമിട്ട് 7 വ്യത്യസ്ത തീം സോണുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോക പ്രശസ്തമായ 66 വിനോദ ബ്രാൻഡുകൾ, 33 ആക്ടിവിറ്റി കോർണറുകൾ കൂടാതെ ദിവസവും 14 തത്സമയ വിനോദ പരിപാടികൾ എന്നിവയും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. കുട്ടികൾക്കായുള്ള സമ്മർ ടോയ് ഫെസ്റ്റിവൽ സമ്മർ ക്യാമ്പും 2nd പതിപ്പോടെ ഇത്തവണ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ 30th തീയതി വരെയാണ് സമ്മർ ക്യാമ്പ് നടക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും അവ കൃത്യമായി സംസ്കരിക്കുന്നതിനും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ആചരിച്ച അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനത്തോട് അനുബന്ധിച്ചാണ് മന്ത്രാലയം ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന്റെ ഭാഗമായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വക്ര ബീച്ചിൽ പ്രത്യേക ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ഖത്തറിലെ സേവനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനായി ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ 2026 കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേക്ക് തുടക്കം കുറിച്ചു. സേവനങ്ങളിൽ മികച്ച നിലവാരം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ഖറാമ ലക്ഷ്യമിടുന്നത്. നവംബർ വരെ നീളുന്നതാണ് ഈ സർവേ. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി ഫ്രാൻസ്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഫ്രാൻസിന്റെ വിജയം.
1: സുനു അപ്ഡേറ്റ്സ്. This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: സാഹസം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖത്തർ ടോയ് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന നമ്മുടെ ടോയ് ഫെസ്റ്റിവലിന് കഴിഞ്ഞ ദിവസം നമ്മുടെ DCCയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ടോയ് ഫെസ്റ്റിലും വളരെ ഇഷ്ടത്തോടുകൂടി പോകുന്ന ആളുകളാണ് അല്ലേ. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ടോയ് ഫെസ്റ്റിവലും വിട്ടുപോകണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും 31 ജൂലൈ വരെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ട് എന്നുള്ളതാണ്. വലിയ ഹാളിലായിട്ടല്ലേ നമുക്കറിയാലോ, DCC അറിയാലോ. അപ്പൊ ആ ഒരു ഭാഗത്ത് വിവിധ പ്രായക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് 7 വ്യത്യസ്ത തീം സോണുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു ടോയ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ലോക പ്രശസ്തമായിട്ടല്ല 66 വിനോദ ബ്രാൻഡുകളുണ്ട്, 33 ആക്ടിവിറ്റി കോർണേഴ്സ് ഉണ്ട്, അത് മാത്രമല്ല 14 തത്സമയ വിനോദ പരിപാടികൾ. ഇതെല്ലാം തന്നെ ഈ ഒരു ടോയ് ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ പോയി ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പം മറക്കണ്ട എന്ന് ഈ സമയത്തൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല ഇന്ന് മുതൽ അവിടെ സമ്മർ ക്യാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ഖത്തർ ടോയ് ഫെസ്റ്റിവലിന്റെ സമ്മർ ക്യാമ്പ് ഉണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷനും എത്തുന്നു എന്നുള്ള കാര്യമുണ്ട്. അത് 30 വരെ ആയിരിക്കും ഈ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് പഠനവും വിനോദവും എല്ലാം തന്നെ മിക്സ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത് ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി എത്താട്ടോ.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരമാണ്. നമുക്കറിയാം ഇത്തവണത്തെ ലോകകപ്പില് ഒരു മത്സരത്തെയും നമ്മൾ ചെറുതായിട്ട് കാണാനായിട്ട് പറ്റില്ല. എല്ലാ ടീമുകളെയും നമ്മൾ വളരെ എന്താ പറയുക കരുത്തന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ബ്രസീൽ വേഴ്സസ് നോർവേനെയും ഒരു ചെറിയ മത്സരമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന് തന്നെ ഇതുവരെയുള്ള ഒരു എന്താ പറയുക കണക്കുകൾ പ്രകാരം നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ബ്രസീലിന് കുറച്ചുകൂടി കരുത്ത് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പ്രീ ക്വാർട്ടറിൽ നോർവേക്കെതിരെ ഇറങ്ങുന്ന സമയത്ത് സൂപ്പർ താരം നെയ്മർ അദ്ദേഹം മുഴുവൻ സമയവും ഇറങ്ങുമോ എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യം. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കായികക്ഷമത വീണ്ടെടുത്തു. മുഴുവൻ സമയവും അദ്ദേഹം മത്സരത്തിൽ സജ്ജമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകളായിട്ട് അപ്ഡേറ്റുകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് എന്നുള്ള കാര്യങ്ങളാണ് കോച്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കളത്തിലേക്ക് ഇറങ്ങാൻ മടിയില്ല എന്നുള്ള കാര്യം തന്നെ പറയുന്നു. അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം. കോച്ചിങ്ങിനാണ് പറയുന്നത് കേട്ടോ, എത്ര സമയം കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് പറയാനാകില്ലെങ്കിലും 90 കളത്തിൽ നിൽക്കാനായി അദ്ദേഹത്തിന് സാധിക്കും. ടീമിന് ആവശ്യമുള്ളപ്പോൾ ഞാൻ നെയ്മറെ കളത്തിലേക്ക് ഇറക്കി വിടും എന്നാണ് നമ്മുടെ സൂപ്പർ കോച്ച് ആൻസലോട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും 90 കളത്തിൽ ഇറങ്ങാനായിട്ട് നെയ്മർ സജ്ജനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ പോരാട്ടം കടുകടുപ്പമാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് പോരട്ടെ, ബ്രസീൽ നോർവേ മാച്ച് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കും ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 500-00917 എന്ന നമ്പറിലേക്ക് ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരം എങ്ങനെയായിരിക്കും ആയി തീരുക പ്രെഡിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ. 500-00917 എന്ന നമ്പറിലേക്ക്.
4: Let's play football.
1: Football Mania. Every goal, every match, Every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: Let's play football.
3: Football Mania.
0: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
2: Let's play football.
3: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: ഈ 8:30, 8:38 ആകുമ്പോൾ വെള്ളം കുടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ആലോചിക്കും. ഇപ്പൊ ഒരു കോഫി അല്ലേ വേണ്ടത് എന്ന് ആലോചിക്കും.
5: പക്ഷേ ഇടയ്ക്ക് വെള്ളം കുടിക്കുക നല്ലതാണ്. ഇപ്പൊ ടർക്കിഷ് കോഫി ഒക്കെ കുടിക്കുമ്പോൾ ചിലർക്ക് വെള്ളം കൂടെ
4: കണ്ടിട്ടില്ലേ. ഏത് തരത്തിലാണെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെയാണ് July 5 ഞായറാഴ്ച ദിവസമാണ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: അങ്ങനെ കേട്ടുപോകുന്ന ടൈമില് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ തന്നെ റാഷിദിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രമാത്രം ഗംഭീരമായിട്ടുള്ള
4: ഫോട്ടോസ്.
5: അത് ഫോൺ ഐഫോണിലൂടെ ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്.
4: മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ് അദ്ദേഹത്തിന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാഷൻ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്.
5: അതെ, നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗാർഡിയൻ എന്ന് പറഞ്ഞ ആ ഒരു മാഗസീനിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ചിത്രം തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
4: ഓക്കെ, അപ്പൊ ആ വിശേഷങ്ങളാണ് റാഷിദ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
5: റാഷിദ്, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക് വീണ്ടും.
6: ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച്.
5: അപ്പൊ എന്തായാലും റാഷിദിന്റെ ഫോട്ടോ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗാർഡിയൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ അതിന്റെ ഒരു വാർത്ത വന്നു അല്ലേ? എന്താണ് ആ വിശേഷങ്ങൾ? ആ ഒരു പിക്ചറിനെ കുറിച്ച് ഒന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാമോ?
6: ബീറ്റാ ഫിഷിന്റെ മറ്റേ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയത്തില്ല, അലങ്കാര മത്സ്യമാണ് അത്. അതിന്റെ ഫോട്ടോ ഞാനത് നാട്ടില് വെച്ചിട്ട് വരുന്നതിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് ഒരു വിക്ക അത് പോസ്റ്റ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഗാർഡിയനിൽ നിന്ന് മെസ്സേജ് വന്നത്. എനിക്ക് അവർക്ക് ഇങ്ങനെ ഫീച്ചർ ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്ക് ഒരു സാറ്റർഡേ മാഗസിൻ, അപ്പം അതിലേക്ക് ആണ് ഫീച്ചർ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞത്. പിന്നെ

0: അവരെന്നെ മെയിലിൽ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ആ ഫോട്ടോസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു എങ്ങനെയാണ് ഫോട്ടോ എടുത്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവര് പറഞ്ഞു ഇത് ഫീച്ചർ ചെയ്യുന്നതിന് നമുക്ക് 150 pounds അതാണ് അവർ ഓഫർ ചെയ്തത്.
1: അതിനുശേഷം
0: ഇപ്പം 4th ഇന്നലെയാണ് ഫീച്ചർ ചെയ്തത്. ആക്ച്വലി ഇത് പിന്നെ പ്രിന്റഡ് വെർഷനിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അവരുടെ മാഗസിൻ പ്രിന്റഡ് ഉണ്ട്. അത് ശനിയാഴ്ച വരുന്ന പോലെ ആഴ്ച പതിപ്പ് പോലത്തെ സംഭവം അതിലും
1: വന്നിട്ടുണ്ട്. മലയാളി ഫീച്ചർ ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിച്ചോ?
0: ഇന്ത്യക്കാര് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ കോളം എന്ന് പറയുന്നത്, ഈ മാഗസീനിൽ ഈ സംഭവം എന്ന് പറയുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമുള്ള, ഇന്ത്യയിലുള്ള എനിക്കറിയുന്ന 2 ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമുണ്ട്. അത് ഏത് ബ്രാൻഡിന്റെ ഫോണിലെടുത്ത ഫോട്ടോ ആണെങ്കിലും അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് മലയാളി വേറെ ഉണ്ടായിട്ട് എനിക്കറിയില്ല.
1: പ്രവാസി അതാണ് തീർച്ചയായിട്ടും അടിപൊളി, വലിയൊരു എന്താ പറയാ അഭിമാനകരമായൊരു നേട്ടമാണത്. ഈ ഒരു ഫോട്ടോ കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് രാഷിദിന്റെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ രാഷിദിന്റെ ഇതുവരെയുള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. റാഷിദ് ബിൻ എന്നുള്ള അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ
0: വെബ്സൈറ്റിൽ പോലും കാണാൻ പറ്റും. അതിന്റെ കോളത്തിന് ഹെഡ്ലൈൻ സ്മാർട്ട് ഷൂട്ട് എന്ന സംഭവത്തിന്റെ പേര്. എല്ലാ ശനിയാഴ്ചയും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ?
1: ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഒരു ഫിഷിന്റെ ഫോട്ടോ, അത് ടാങ്കിലുള്ള ഫോട്ടോ നമ്മൾ സെറ്റാക്കി എടുത്തതാണോ?
0: അത് ശരിക്കും വീട്ടില് മകന് വേണ്ടിട്ട്, അവന് ഭയങ്കര ഇഷ്ടം അലങ്കാര മത്സ്യങ്ങൾ മത്സ്യങ്ങളൊക്കെ, അപ്പൊ അവന്റെ ആവശ്യത്തിന് വാങ്ങിയതാണ്. ഇത് കണ്ടപ്പോ എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി. ഞാൻ ആക്ച്വലി ചെയ്തത് നമ്മളെ വൈറ്റ് ബൗളില്ലേ, അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഫോൺ തലകീഴാക്കി വെച്ച് ഫോട്ടോ എടുത്തത്. കൊറേ ഫോട്ടോ എടുത്തു ആക്ച്വലി. നാല് ദിവസമായിട്ട് ഏകദേശം എനിക്കൊന്ന് 2000 ഫോട്ടോ എടുത്തു. അത് കൂടാതെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ IPP അവാർഡ് സംഭവമുണ്ട്, ഐഫോൺ ഫോട്ടോഗ്രാഫി അവാർഡ്, അതിൽ ഹോണറബിൾ മെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 3 ഫോട്ടോയ്ക്ക്. അത് ഭയങ്കര ഒരു സംഭവമാണ് ആക്ച്വലി ഫോട്ടോഗ്രാഫേഴ്സിന് ഇടക്ക്. ഈ മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ എസ്പെഷ്യലി ഫോർ ഐഫോൺ ഉള്ളവർക്കാണ് മെയിൻ ആയിട്ട് അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക.
1: ഐഫോണിന്റെ ഓസ്കർ ആണോ അത്?
0: ആ അങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത്.
1: എന്താ പറയാ, പരീക്ഷണങ്ങൾ തുടരട്ടെ.
0: ഓ പരീക്ഷണങ്ങളുള്ള മൊത്തം,
1: അതെ ജീവിതമേ പരീക്ഷണമാണ്. അപ്പൊ എന്തായാലും ഇനിയും നേട്ടങ്ങൾ തേടിയെത്തട്ടെ.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു റാഷിദ് ബിൻ. താങ്ക് യു. താങ്ക് യു.
2: റാഷിദിനെ നമ്മള് ഫീച്ചർ ചെയ്യുന്നത് 2-3 പ്രാവശ്യമായി.
1: സെക്കൻഡ് ടൈം
2: ആദ്യം അദ്ദേഹം വരുമായിരുന്നു,
1: ഇവിടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ തന്നെ ഉള്ളതാണ് റാഷിദ് കേട്ടോ.
2: റാഷിദിന്റെ മനോഹരമായ ഒരു ഐഫോൺ ഫോട്ടോഗ്രാഫി എന്താ പറയുന്ന ഒരു പാഷൻ രസകരമാണ്. ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ ചിത്രം ഇത്ര
1: ഭംഗിയാണ്. എനിക്ക് റാഷിദ് അങ്ങനെ പുറമേക്ക് അധികം അങ്ങനെ എന്താ പറയാ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
2: ഒളിഞ്ഞിരുന്ന അതാസപ്പം പെയിന്റടിക്കണം
1: പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പം എല്ലാവരുടെയും പ്രെഡിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ബ്രസീൽ 1-0 വിജയിക്കും. നബീല് പറയുന്നു, മുഹമ്മദ് പറയുന്നത് 2-1. അരുൺജി ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്, കേൾക്കാട്ടോ.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
7: You are listening to Radio Suno 91.7.

0: Morning Savari, only on Radio Snow 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: ജൂലൈ 5-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്ന സമയം 9 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കാണ്.
8: അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് നമുക്കറിയാം, നമ്മളുടെ പരിസ്ഥിതിയും ഭാഗങ്ങളും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് സംരക്ഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ നമുക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും അവ കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിനും പൊതുജനങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വക്ര ബീച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ശുചീകരണ പരിപാടികളും യജ്ഞങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
7: ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗുകളിൽ തന്നെ വളരെ തിന്നായിട്ടുള്ള, നമുക്കറിയാം ഇത് ഇത് ഇതിപ്പോ തന്നെ പൊടിഞ്ഞു പോകുന്നുള്ളത്, അതുപോലത്തെയുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഒരുപക്ഷെ അതിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ ഒരു ഇത്തിരി കൂടിയും ഭാരം വന്നത് അപ്പൊ
8: പൊട്ടിപ്പോകും.
7: അപ്പൊ അത്രയും തിന്നായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളും ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലുണ്ട്
8: എന്നുള്ളതാണ്. തീർച്ചയായും പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്തം ഒക്കെ വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അവയർനെസ് വളർത്തുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ സമയങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
7: ഓക്കേ,
8: അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം.
9: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
10: In association with
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: ഫുട്ബോൾ മേനിയുടെ ആവേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുട്ബോളിന്റെ ഒരു ആവേശം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു വലിയ ആവേശമുണ്ട്. ഒരു വലിയ ആവേശമല്ല, രണ്ട് വലിയ ആവേശമാണ് അവിടെ നടക്കുന്നത്.
8: തീർച്ചയായിട്ടും.
7: അപ്പൊ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളിപ്പോ അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ വാൽവലൈനിൽ നമ്മൾ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ സംഭവം എന്താന്ന് വെച്ചാല് അവിടെ അതിഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുങ്ങുകയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം വാഹനങ്ങളുടെ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ഒരു 90% ആളുകൾ വാഹനം ഉപയോഗിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്ത്
8: കേൾക്കുന്നതാണ്.
7: അപ്പൊ വാഹനങ്ങളുടെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അതും ഡിസ്കൗണ്ടിൽ കിട്ടുവാണെങ്കിലോ
8: ഭയങ്കര അടിപൊളിയായിരിക്കും.
7: 30% ഡിസ്കൗണ്ടിൽ കിട്ടുവാണെങ്കിലോ
8: സൂപ്പർ ആയിരിക്കും.
7: അപ്പൊ അതിന് വേറെ ഒന്നുമില്ല, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ റെഫറൻസ് പറഞ്ഞാൽ മതി.
8: ഓക്കെ, ആ വീഡിയോ കുറിച്ച് ജസ്റ്റ് പറഞ്ഞാൽ മതി.
7: നമ്മുടെ ആ വീഡിയോയിൽ നിങ്ങൾ സൽവാർ റോഡിലുള്ള സെന്ററിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ്
8: വന്നത് എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. ഈ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഫിഫ 2026 ഒഫീഷ്യൽ സപ്പോർട്ടാണ് വോൾവലിൻ. നമുക്കറിയാം നമ്മളിപ്പോ മാച്ച് കാണുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റേഡിയങ്ങളുടെ ചുറ്റിനും ഇങ്ങനെ പരസ്യങ്ങൾ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും വോൾവലിൻ. അപ്പൊ ഞാൻ നോക്കി, ആ വോൾവലിൻ നമുക്കറിയാലോ ഇത് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ്, ആ ഒരു പേര് തന്നെയാണ് വോൾവലിൻ എന്ന് പറയുന്നത്. അപ്പൊ വോൾവലിന്റെ സൽവാർ റോഡിലുള്ള അൽ അതിയ മോട്ടോഴ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്.
7: അതോടൊപ്പം തന്നെ ആ ഒരു പോസ്റ്റിന്, ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫിഫയുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഒരുപാട് സമ്മാനങ്ങള്, ബോളുകള്, ജേഴ്സികള്, ഇതെല്ലാം നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് മാത്രമല്ല,
8: എന്തോ ഒരു വമ്പൻ സർപ്രൈസ് വെയിറ്റിംഗ്.
7: അത് ഞങ്ങൾക്കും പിടിത്തം തന്നിട്ടില്ല അവര്.
8: ആണോ? അപ്പൊ അത്ര വലിയ വമ്പൻ സർപ്രൈസ്.
7: വലിയ സർപ്രൈസ്, ഒരു വമ്പൻ സമ്മാനം കൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്.
8: അത് മറക്കണ്ട. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ റേഡിയോ സോണോയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് വരിക. അവിടെ ആ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്ത് ആ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചാൻസും നിങ്ങൾ കളയണ്ട, പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൊണ്ട് കാണിക്കുക, അങ്ങനെ 30% ഡിസ്കൗണ്ട് നിങ്ങൾ സ്പെഷ്യലി സ്വന്തമാക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക.
7: ഓക്കെ, എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് 16 നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ടീമിനെ പറയും, ആ ഈ ടീം വിജയിക്കും, ഈ ടീം കപ്പെടുക്കും എന്ന് പറയും. ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് 16 ആദ്യ മാച്ചൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇനിയാണ് മത്സരങ്ങളൊന്ന് തീവാറാനായിട്ട്
8: പൊട്ടിപ്പൊടിക്കുകയാണ്.
7: ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നാൽ സിറ്റി എക്സ്ചേഞ്ച് നൽകുന്ന ഒരു ഗംഭീര സമ്മാനമുണ്ട് നിങ്ങൾക്ക്.
8: ഓക്കെ,
7: അതെന്താന്ന് വെച്ചാല് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്ത്
8: പോകുമ്പോൾ
7: നിങ്ങൾക്ക് ആ പോസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ഏതാണ് എന്നുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കമന്റ് ചെയ്തത് മറ്റൊരു ടീമായിരുന്നിരിക്കാം.
8: ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും,
7: മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഏതാണ് ഈ ടീം, നിങ്ങൾ വിചാരിക്കുന്ന ആരെയാണ് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ഐഫോൺ ആണ്.
8: ഓക്കെ, അപ്പൊ ആരാണ് ഈ ലോകക്കപ്പ് ഉയർത്തുക എന്നുള്ളത് പ്രെഡിക്ട് ആൻഡ് വിന്നിലൂടെ നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കുന്ന ഒരു ഐഫോൺ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. അതിനായിട്ട് നേരെ നമ്മുടെ പേജിലേക്ക് വരിക എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് ബ്രസീൽ നോർവേ മത്സരം കത്ത ടൈം 11 നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 11 സമയം. അപ്പൊ കുറച്ച് ഉറക്കം കളയേണ്ട, ഞാൻ 10 ആദ്യം 10 നിറന്നെന്ന് തോന്നുന്നു സമയം. അപ്പൊ അത് കുഴപ്പമില്ല, 10 12 കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ 11 ഇച്ചിരി
7: കടുപ്പായി,
8: രാവിലെ 4 എഴുന്നേക്കാൻ ചിലപ്പോ 11 പറ്റിയെന്ന് വരത്തില്ല കടന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്തായാലും മാച്ച് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ കാണുക, വെയിറ്റ് ചെയ്യാം. ബ്രസീൽ നോർവേ മാച്ച് ആണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
7: സമ്മാനങ്ങളുടെ കാര്യം മറക്കണ്ട,
8: നോർവേ ജയിച്ചാലും അത്ഭുതമില്ല എന്ന് പറയുന്ന കമന്റുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. സംഭവിക്കും അങ്ങനെ.
7: അർജന്റീന ഫാൻസ് പറയട്ടെ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ സജ്ല
3: സലീം.
2: വെർബിനിക്കിനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നോർവേ ജയിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്
0: അത്ഭുതങ്ങൾ
1: ആരാ അത് നോർവേ ജയിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ബ്രസീലിന്റെ ടീംസ് ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അരുണിന്റെ വോയിസ് നോട്ട് കുറച്ചു മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അരുൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർവേ ജയിച്ചാലും അത്ഭുതമില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർ വളരെ സ്ട്രോങ് ആണ്, പക്ഷെ എപ്പോഴും വൺ സ്റ്റെപ്പ് മുൻപിൽ തന്നെയാണ് ബ്രസീലുള്ളത്. ബിക്കോസ് അവരുടെ ക്യാപ്റ്റൻ, അവരുടെ കോച്ച്.
0: അത് മാത്രല്ല, അവരുടെ ആ ഒരു ടീമിന്റെ ഒരു ഒത്തിണക്കം കൂടെ ഇതിലൊരു വലിയ
1: ലെഗസി, ആ ഒരു പാരമ്പര്യം
0: ഭയങ്കരമാണ്
1: തീർച്ചയായിട്ടും ബ്രസീലിന്.
0: എക്സ്പീരിയൻസ്
1: അതുണ്ട്.
0: കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ആക്കിയില്ല എന്ന് പറഞ്ഞ പോലെ
1: തന്നെ,
0: വെറുതെ ആക്കാതെ പോയപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർക്ക് കുറച്ചും കൂടെ ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ ദിവസം അർജന്റീന മുട്ടുകുത്തി
1: എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും
0: വലിയ വലിയ ആളുകൾ പറയണ കേട്ടോ,
1: നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, വലിയ വലിയ ആൾക്കാർ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മാത്രല്ല, ഈ പറഞ്ഞ നോർവേ ടീമിനുള്ള ഫാൻ ഫോളോയിങ് കുറച്ച് കൂടിയിട്ടുണ്ട്. നോർവേ ടീമിന്റെ ജേഴ്സിക്ക് വേണ്ടിയിട്ട് നോർവേയിൽ ഭയങ്കര തിക്കും തിരക്കും, ആളുകൾ ജേഴ്സി വാങ്ങാനായിട്ട് തിക്കും തിരക്കും ചെയ്യുന്നു. അല്ലെങ്കിൽ ഹാളണ്ടെന്നുള്ള ആ ഒരു പ്ലെയറിനോടുള്ള ഇഷ്ടം അത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അവിടെയും ഈ പറഞ്ഞ ഫുട്ബോളിന്റെ ആ ഒരു ആവേശം വലിയ രീതിയിൽ ഈ ഒരു വേൾഡ് കപ്പോടുകൂടി കുറച്ചുകൂടി കൂടുതൽ ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്.
0: ഭയങ്കരമായിട്ടുള്ള
1: റോളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓരോ താരങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്.
0: നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പറയുന്ന പോലെ, ഞാൻ ബെൽജിയം ടീം പറഞ്ഞാല് ഞാൻ ബെൽജിയത്തിലെ എത്ര താരങ്ങളുടെ പേര് എനിക്ക്
1: അറിയാമെന്ന് ഒരു താരത്തിന് വേണ്ടിട്ടായിരിക്കും
0: ചിലപ്പോ
1: റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമ്മള് പോർച്ചുഗലിന്
0: വേണ്ടി
1: നിൽക്കുകയെന്നുള്ളതാണ്. മെസ്സി എന്ന് പറയുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുകയെന്നുള്ളതാണ്.
0: നെയ്മർ,
1: വിനീഷ്യസ് ജൂനിയർ, അങ്ങനെയുള്ള താരങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട വരും എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും മത്സരങ്ങൾ അതിഗംഭീരമായിട്ട് പോട്ടെ. ഈ മത്സരം എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്നുള്ളൊരു വിഷമമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത് കേട്ടോ.
0: ഓക്കെ, ആ ഒരു ആവേശം കുറച്ച് ചടവോട് കൂടിയിട്ടുള്ള ദിവസങ്ങളൊക്കെ കടന്നു പോകുമല്ലോ എന്നുള്ളൊരു സംഗതി.
1: കാരണം പെട്ടെന്ന് ഫാൻ ഗ്രൂപ്പ്സ് ഒക്കെ മാറുവാണല്ലോ, ഫ്രണ്ട്സ് ഒക്കെ തന്നെ പെട്ടെന്നൊരു മാറ്റം, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ.
0: 19-ാം തീയതി 14 ദിവസം കൂടി.
1: അയ്യോ. ഓക്കെ, അപ്പൊ സൂചനകളിലേക്ക് നമുക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടുപിടിക്കാം. ഓക്കെ, സൂചനകളിലേക്ക് നമ്മൾ നേരെ വരാനായിട്ട് പോവുകയാണ്. അതിന് മുൻപായിട്ട് ഓക്കെ കുറച്ച് സൂചനകൾ തരാം കേട്ടോ. 2001 എനിക്ക് ചുമ വരുന്നു പെട്ടെന്നാണ്.
0: 2001 റിലീസായ
1: സിനിമയാണിത്. ഈ സിനിമയുടെ സ്റ്റോറി മുരളി നാഗവള്ളിയുടേതാണ്.
0: ഓക്കെ, മുരളി നാഗവള്ളി, അദ്ദേഹത്തിന്റെ സ്റ്റോറി, 2001 റിലീസായ ചിത്രം.
1: ഓക്കെ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ദീപൻ ചാറ്റർജിയാണ്.
0: ഓക്കെ, ദീപക് ചാറ്റർജി
1: എന്ന അറിയുന്ന സിനിമയാണ് കേട്ടോ.
0: അതെ അല്ലേ,
1: അറിയുന്ന മൂവിയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു സിനിമയാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് പറഞ്ഞോളൂ.
0: 500-00917 എന്ന നമ്പറിലേക്ക്. മിസ് ബൗർലാസ് ചൂടുവെള്ളം കെട്ടിയോളാണ് എന്റെ മാലാഗ മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നത്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Kathos Happiness Frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: You're listening to Radio Sunno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you.
7: സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. ജൂലൈ 5 ഞായറാഴ്ച ദിവസം മോർണിംഗ് സവാരി കേട്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയമാണ്.
8: ഓക്കെ, ഈ മെസ്സേജ് ഞാൻ വായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. മറുപടികൾ കൊടുക്കേണ്ടവർക്ക് മറുപടികൾ കൊടുക്കാം.
7: എന്താണ് അവധ?
8: അർജന്റീന ഫാൻസിനെ വാർഡിലോട്ട് മാറ്റിയോ? കഴിഞ്ഞ കളിയിൽ അവസാന നിമിഷം വരെ ICUയിലായിരുന്നല്ലോ. ഇനി അടുത്ത ICU പോർച്ചുഗൽ ഫാൻസ് ആയിരിക്കുമോ
7: എന്നാണ് സ്പെയിൻ ഫാൻസിന്റെ ആഗ്രഹം.
8: ഓക്കെ, കൊള്ളാം. സ്പെയിൻ ഫാൻ ആണല്ലോ മെസ്സേജ് അയക്കുന്നത്.
7: അതെ, ആദ്യ കളി പോലെ CR പന്ത് കൊടുക്കാതെ ബാക്കിയുള്ളവർ തട്ടിക്കളിച്ചാൽ ചാൻസ് ഇല്ലാതില്ല.
8: ഓക്കെ, പക്ഷേ പോർച്ചുഗൽ ഫാൻസ് ആയ ഞങ്ങൾക്ക് അതൊരു വിഷമമില്ല, വിഷമമുണ്ട്. എന്നാലും ഈ പറഞ്ഞ തോൽവിയൊക്കെ എന്താ പറയാ, നമ്മള് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല.
7: എന്തിനും മുന്നില് തോൽവി അല്ലേ,
8: ഒരു മുൻകൂർ ജാമ്യം ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ കരുതാം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. അൽജോ മാത്യുവിന്റെ മെസ്സേജ് ഉണ്ട്. ഹാരുൺ റഷീദ് കറക്റ്റ് ആണ് കേട്ടോ, സിനിമ കറക്റ്റ് ആണ്. ഇതൊരു ചെറിയ ചോദ്യമാണ്, ഈ ചോദ്യത്തിന് ഉത്തരം മറ്റെല്ലാവർക്കും അറിയാം. സത്യം സത്യം, കാക്കയ്ക്കും കുയിലും ഒഴിച്ച് മറ്റെല്ലാവർക്കും ഉത്തരം അറിയാം.
7: ഓക്കെ, അപ്പൊ എന്തായാലും അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മള് ഒരു വ്യത്യസ്തമായ ഒരു സൂചന നൽകിയിരുന്നത് ഈ സിനിമയുടെ സംഗീത സംവിധാനത്തെ കുറിച്ചായിരുന്നു.
8: അതെ അതെ, ദീപൻ ചാറ്റർജി എന്നാണ് ഈ സംഗീത സംവിധായകന്റെ പേര്. ശരിക്കും അത് ദീപൻ ചാറ്റർജി ആണോ?
7: ധാരാണ്.
8: അതെ,
7: ഒരു വോയിസ് ക്ലിപ്പ് കേട്ടാലോ.
9: അപ്പം എനിക്ക് സത്യം പറഞ്ഞെന്ന് മഞ്ജരി പറഞ്ഞിട്ടാണ് അറിയണത്, ദീപൻ ചാറ്റർജി.
10: ആരോ ബംഗാളിലുള്ള ഏതോ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് വിചാരിച്ചു.
9: അതെങ്ങനെയാ കുട്ടി അറിഞ്ഞേ?
10: അത് എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ ചിത്ര ചേച്ചി. അപ്പം ശ്രീകുമാർ സാർ ഇത് ആരും അറിയണ്ടെന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ് ഈ ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞ ശരിക്കും ഉള്ള ആളാ. അപ്പൊ പുള്ളിയുടെ പേരാണ് ഇട്ടിരുന്നത്. സാറ് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ശ്രീകുമാർ സാറ്. അപ്പൊ അതില് എനിക്കൊന്നും ആ സമയത്ത് അദ്ദേഹം അത് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇന്നിപ്പത് നാട്ടിൽ പാട്ടാ,
8: ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം.
7: പക്ഷെ ആ പടത്തിന്റെ പേര് വെച്ചിട്ടാണോ പുള്ളി ഇങ്ങനെ ചിന്തിച്ചു പോയത്?
8: സ്കൂളില്
7: പഠിച്ചിട്ടില്ലേ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടും.
8: എന്റെ അമ്മോ,
7: ഒബ്സർവേഷൻ
8: ബ്രില്യൻസ് അന്ന്
7: പോയിട്ടുണ്ടാവോ
8: അറിയില്ല,
7: നമുക്ക്
8: ചിന്തിക്കാം.
7: ഈ
8: പറഞ്ഞ ദീപൻ ചാറ്റർജി എന്ന് പറയുന്നത് MG ശ്രീകുമാർ സാർ തന്നെയാണ് കാക്കക്കുയിലിന് വേണ്ടിയിട്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു വിശേഷം കൂടി ഷെയർ ചെയ്യാണ് കേട്ടോ.
7: ഓക്കെ, സമയം 9 കഴിഞ്ഞു 47 മോർണിംഗ് സവാരിയുടെ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു.
8: അബ്ദുൽ ജബ്ബാറിന്റെ മെസ്സേജ് ഉണ്ട്, സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
7: സുഖമായിട്ടിരിക്കുന്നുല്ലോ.
8: ബിബിൻ കോട്ടയം ദാ CR7 കപ്പ് എടുത്തിരിക്കും എന്ന് പറയുന്നു. ബിബിൻ കോട്ടയം ആണ് പറയുന്നത്. ബിബിൻ കോട്ടയത്തിന്റെ കുറച്ച് വിശ്വാസമാണ്.
7: കോട്ടയം കൂട്ടായ്മയാണോ?
8: അയ്യോ ശരി, നമ്മളിപ്പോ കോട്ടയം കൂട്ടായ്മയാണ്. ഞാനും പോർച്ചുഗൽ, ബിബിനും പോർച്ചുഗൽ.
7: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച ദിവസം ഒരാഴ്ചയുടെ തുടക്കമാണ്. നിങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ഈ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ. ടാറ്റാ,
8: ബൈ ബൈ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. Action.
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: Horror.
2: തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
0: ഓ ഡ്രാമ.
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
0: Radio Suno 91.7 FM.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: Suno updates like swagatham. Updateകളുമായി നിസ. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ ദോഹയിൽ കഥ ടോയ് ഫെസ്റ്റിവലിന്റെ 4th തുടക്കം കുറിച്ചു. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ജൂലൈ 31 വരെയാണ് ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിൽ വിവിധ പ്രായക്കാരെ ലക്ഷ്യമിട്ട് 7 വ്യത്യസ്ത തീം സോണുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോക പ്രശസ്തമായ 66 വിനോദ ബ്രാൻഡുകൾ, 33 ആക്ടിവിറ്റി കോർണറുകൾ കൂടാതെ ദിവസവും 14 തത്സമയ വിനോദ പരിപാടികൾ എന്നിവയും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. കുട്ടികൾക്കായുള്ള സമ്മർ ടോയ് ഫെസ്റ്റിവൽ സമ്മർ ക്യാമ്പും 2nd ഇത്തവണ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ 30th വരെയാണ് സമ്മർ ക്യാമ്പ് നടക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും അവ കൃത്യമായി സംസ്കരിക്കുന്നതിനും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ആചരിച്ച അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനത്തോട് അനുബന്ധിച്ചാണ് മന്ത്രാലയം ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന്റെ ഭാഗമായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വക്ര ബീച്ചിൽ പ്രത്യേക ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ഖത്തറിലെ സേവനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനായി ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ 2026 കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേക്ക് തുടക്കം കുറിച്ചു. സേവനങ്ങളിൽ മികച്ച നിലവാരം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ഖറാമ ലക്ഷ്യമിടുന്നത്. നവംബർ വരെ നീളുന്നതാണ് ഈ സർവേ. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി ഫ്രാൻസ്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ഫ്രാൻസിന്റെ വിജയം.

ജൂണിലെ നിലാമഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു മഴ കൊള്ളാനൊക്കെ ആയിട്ട് ജൂലൈയിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ വലിയ മഴ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടോ? കാരണം ജൂലൈയിൽ ചിലപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടാവുക, ഒരു പകുതി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ഒരു 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ഷെടാ എത്തുമ്പോഴത്തേക്കും മഴ തീരുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടാവും. എനിവേ, അങ്ങനെ നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരും അതല്ലാതെ നാട്ടിലേക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ദിവസങ്ങളായിട്ട് ഫാമിലീനെയൊക്കെ പറഞ്ഞു വിട്ട് തനിച്ച് തനിയെ ബോറടിച്ചാകും മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒറ്റക്കായ ഫീലിലിരിക്കുന്നവരാണെങ്കിലും ഓ നാട്ടിലൊന്നും പോകുന്നില്ലാന്നേ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ് ഹോം ഡെലിവറി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും നിങ്ങൾ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു മെസ്സേജസ് അയക്കാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ എന്തായിരുന്നു വീക്കെൻഡിൽ പരിപാടീസ്, എവിടെയൊക്കെ പോയി, എന്തൊക്കെയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്ത് തീർത്തോ? വിളിക്കേണ്ട ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്തായാലും മോർണിംഗ് ടൈമിൽ തന്നെ നിങ്ങളുടെ വിശേഷം അറിയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങിയതാണോ വർക്കിനിടയിൽ? സോ അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, എവിടെ നിന്നാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് എനിക്കും അപ്പോൾ അറിയാനായിട്ട് പറ്റും. ഒരു ഫോട്ടോയൊക്കെ അയച്ചു തരാം. ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചോളൂ. ഇന്ന് ഞാൻ ചായ വേണ്ടാന്ന് വെച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് നല്ല സെറ്റായിട്ട് രാവിലെ തന്നെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഹോം ഡെലിവറി ഈ ജേർണി. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അഷ്ടമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് ഷോയിൽ നരേഷ് അയ്യരും ജീക്സ് ബിജോയും പാടിയ പാട്ടിലേക്ക് പോവാം നമുക്ക്. അതിനിടയിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട, 5000 009 17 ലേക്ക്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.
1: You are listening

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: home delivery.
1: വെൽക്കം ബാക്ക് ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഷന്റെ വക ഒരു ഗുഡ് മോർണിംഗ് വന്നിരിക്കുന്നത്. ഇതെവിടെയാണ്? ലുസൈൽ അല്ലെങ്കിൽ വെസ്റ്റ് ബേ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരിക്കുകയാണ് ആള്, ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ വർക്കിലാണെന്ന് തോന്നുന്നു. അടുത്ത ആളുടെ ഫോട്ടോ വന്നിരിക്കുന്നത് കോർണിഷിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ്. അടുത്തത് വന്നിരിക്കുന്നത് ഇതെവിടെയാ? ഐ തിങ്ക് ഓൾഡ് എയർപോർട്ട് റോഡ്, ഐ തിങ്ക് സോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞാനും കൂടെ തന്നെ ഉണ്ട്. അഷ്ടമിയാണ്. സോ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടിൽ പോകുന്നവരുണ്ടാവാം, നാട്ടിൽ പോകാത്തവരുണ്ടാവാം, നാട്ടിൽ പോകുമ്പോഴത്തേക്ക് മഴ പോയി തീരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവാം, നാട്ടിലേക്ക് ഫാമിലിനെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് യുനോ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം ട്രെൻഡിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് കാണുമ്പോൾ നാട്ടിൽ പോകാൻ തോന്നും, അതാണ് അതിലും വലിയൊരു പ്രശ്നം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഒരു തലക്കെട്ടോടുകൂടി ട്രൈ ത്രോ യുവർ ഫോൺ അവേ, ഫൈൻഡ് എ സ്പോട്ട് ഇൻ നേച്ചർ ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് ആഡ് യുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് എ ബെസ്റ്റ് നോ നെറ്റ്വർക്ക് മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ നോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രെൻഡിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കൂടുതലും യാത്രയുടെ ഫോട്ടോസാണ്. അതായത് ഇപ്പം വയനാട്ടിലോ അല്ലെങ്കിൽ കൂർഗിലോ എന്തിനാ നമ്മുടെ എങ്ങോട്ടേക്കാണ് മൂന്നാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ട്രാവൽ ചെയ്ത് പോയതിൻ്റെ ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ട് നോ നെറ്റ്വർക്ക് മൂമെൻറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ശരി കേട്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണും വേണ്ട, ഇൻ്റർനെറ്റും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയും എൻജോയ് ചെയ്യാം. വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുസ്തകം വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൻ്റെ ഒരു കോർണർ അവരുടെ ഫേവറേറ്റ് കോർണറിൽ ഒരു കോഫിയും കുടിച്ച് അവരുടെ ഫേവറേറ്റ് സീരീസ് എന്തെങ്കിലും വെച്ചിട്ട് ഫോണ് മാറ്റി വെച്ചിട്ടുള്ള അങ്ങനെ. പക്ഷെ അതിൻ്റെ ഒരു നോ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എനിവേ നോ പ്രോബ്ലം. ആൻഡ് ചില ആൾക്കാർ സ്പോർട്സ് ഗെയിംസ് കളിക്കാൻ പോകുന്നതിൻ്റെ നോ നെറ്റ്വർക്ക് എന്നുള്ള സംഭവം, ഇങ്ങനെ കുറേ ഓരോരോ വേർഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊരു നോ നെറ്റ്വർക്ക് സോണിലേക്ക് പോകേണ്ടി വന്നാൽ വാട്ട് യു വിൽ പ്രിഫർ? ഒന്ന് ട്രാവൽ, പ്രത്യേകിച്ചും നല്ല ഗ്രീനറി ഉള്ള നല്ല എന്താ പറയുക കാട്ടിലേക്കോ അല്ലെങ്കിൽ നല്ല മലയിലേക്കോ നല്ല രസമുള്ള സ്ഥലത്ത് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്ത് കിടക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണോ? നേരെ തിരിച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു കോഫിയും കുടിച്ച് എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതും കഴിച്ച് ഒരു സൈക്കിൾ ഇങ്ങനെ ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാനാണോ? എങ്ങനത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്ന് പറയൂ കേട്ടോ. ഈ സൗണ്ടാണ് നല്ലതെന്ന് തോന്നുന്നു സതീഷ് എന്റെ മെസ്സേജ്. എന്റെ സൗണ്ട് ശരിയായി കിട്ടും, എന്റെ ഒറിജിനൽ സൗണ്ടാ, ചെറിയൊരടപ്പുണ്ട്. എന്നാലും സതീഷ് ഏട്ടാ അങ്ങനെ പറഞ്ഞല്ലോ, വിഷമില്ല, എന്നാലും കുഴപ്പമില്ല, സൗണ്ട് ശരിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പാട്ട് ഈ പറഞ്ഞ പോലെ കേൾക്കുന്ന സമയത്ത് മലമ്പുഴ ഡാം, അതൊരു സൂപ്പറാണ് കേട്ടോ. അവിടുത്തെ കവയിൽ നോ, അതെന്താ അവിടെ പോയി ഇരിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ സൂപ്പർ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതേപോലെ ഡാമിൻ്റെ സൈഡിലൊക്കെ തന്നെ കവയിൽ പോയി ഇരിക്കാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു പ്ലേസിൻ്റെ പേരാണല്ലേ, സൂപ്പർ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു രസം തന്നെയാണ്. സോ ഇങ്ങനത്തെ ഒരു ഒരു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോൺ നെറ്റ്വർക്ക് സോൺ ഏതാണ്? വേഗം മെസ്സേജ് അയച്ചോ 5000 9 1 7 ലേക്ക് കേട്ടോ.

ഇങ്ങനെ ചില പാട്ടുകളും കൂടെ കേട്ടിട്ട് ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹ് ഇന്റർനെറ്റ് അല്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എത്ര നേരം വേണേലിരിക്കും, കുറച്ച് നല്ല പാട്ടുകൾ മാത്രം മതി. എന്തായാലും പാലക്കാട് പോയിട്ട് അങ്ങനെ ചില സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശിവയുടെ മെസ്സേജ്, അതിനോടൊപ്പം തന്നെ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, എനിക്ക് ഫോണൊന്നും എടുക്കാതെ ഒറ്റയ്ക്ക് മീൻ പിടിക്കാനാണ് ഇഷ്ടം. ആഹാ, മണിക്കൂറോളം പോയി ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ശ്രീബേഷിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ, ഒറ്റയ്ക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ മീൻ പിടിക്കാനായിട്ട് ഇരിക്കുക, മണിക്കൂറോളം പോയി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ക്രേസ് തന്നെയാണ്. എനിക്കൊന്നും അങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ല, ഒന്നെങ്കിൽ ആൾക്കാർ കൂടെ വേണം, ഇല്ല ഒറ്റയ്ക്കിരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു കോഫിയും എന്തെങ്കിലും ബുക്ക് കിട്ടൂല, അത് ശരിയാവില്ല. എനിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നേച്ചർ, നല്ല ഭംഗിയുള്ളൊരു ഒരു പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉള്ളൊരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബാൽക്കണിയിൽ കുറച്ചേരം ഇങ്ങനെ പാട്ടൊക്കെ വെച്ച്, സൈഡിൽ പാട്ടുണ്ടെങ്കിൽ പാട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ആ നേച്ചറിൻ്റെ ശബ്ദം കേട്ട് വെറുതെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്, അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ മീൻ പിടിക്കാനൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പൊന്നോ, അത് കൊഞ്ചം ഹാർഡായി ഇരിക്ക്, എനിക്ക് പറ്റൂല. എന്തായാലും ശ്രീബേഷ് അടിപൊളി സൂപ്പർ കേട്ടോ. അതിനിടയിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ടല്ലോ, ഫായിസിന്റെ മെസ്സേജാണ്. ഫായിസ് അയച്ചിരിക്കുന്ന ഫറുമോൻ, ഫറുമോനെ എന്താണ് കയ്യൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ എങ്ങോട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണമെന്ന് തോന്നുന്നല്ലോ, ഒരു ഫോട്ടോയ്ക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫറുക്കുട്ടാ എന്തിൻ്റെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു നോർമൽ ഡേ പോലെ ഇന്ന് പോകരുത് കേട്ടോ, അടിച്ച് പൊളിക്കുക. അതുകൊണ്ട് തന്നെ ഫായിസിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക, പാവം ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതല്ലേ, അപ്പോൾ ഒരു ചായക്കെങ്കിലും മേടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫറൂവിന് ഞങ്ങളുടെ വക

അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. അതിനിടയിൽ തത്ത വന്നിട്ടുണ്ട്. ഓക്കെ, തത്ത ഈ സമയം ആകുമ്പോഴാണ് ഹലോ കുയ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് വരുന്നത്. എന്തായാലും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അടിപൊളിയായിട്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നൊക്കെ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറും അയച്ചോളൂ. ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പം ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിലും ഒക്കെ തന്നെ നോ പ്രോബ്ലം, ബട്ട് നോ ഇന്റർനെറ്റ് സോണിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു വിൽ ഡു എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു നോ ഇന്റർനെറ്റ് സോണിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം? ട്രാവൽ ചെയ്യാൻ, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ, ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കാൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നോ പ്രോബ്ലം, ജസ്റ്റ് ലെറ്റ് മീ നോ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ പാട്ടുകളുണ്ടല്ലോ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ദിസ് സോങ് രാജ മൂവിയിൽ നിന്നുള്ള ഉദിത് നാരായണൻ ആൻഡ് അൽക്ക യാഗ്നിക്ക് പാടിയ പാട്ടാണ്. സൂപ്പർ സോങ് ആണ്. മാധുരി ദീക്ഷിതിൻ്റെ അടിപൊളി എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് കുഞ്ഞിലെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില പാട്ടുകൾ മാത്രം എടുത്തിട്ട്, അത് നോ ഇൻ്റർനെറ്റ് സോൺ എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ എക്സ്പ്രഷൻ ഇരുന്ന് പഠിക്കുക, എന്നിട്ട് അതുപോലെ കളിക്കുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. എന്തോ ഒരു വല്ലാത്തൊരിഷ്ടം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നോ ഇൻ്റർനെറ്റ് സോണിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക 5000917. ഉറങ്ങും എന്ന് മാത്രം പറയരുത്. ഉറക്കം ഞാനിവിടെ സ്വീകരിക്കുന്ന ആൻസറല്ല.

അതിനിടയിൽ ഷംസീറിന്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഷംസീറിന്റെ വൈഫായിട്ടുള്ള ഷഹീദ ഷംസീർ, അപ്പോ ഷഹീദയ്ക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ വിഷും കൂടി പറയുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഷഹീദ, എൻജോയ് യുവർ ഡേ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ ഫുൾ ഫാമിലിയുടെ കൂടെ തന്നെ. ഷംസീർ നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൊടുക്കൂ കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം കുറച്ച് മുമ്പ് ചോദിച്ചതിനുള്ള ആൻസർ എനിക്ക് ഭയങ്കര രസമായിട്ട് ആനന്ദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് അതിനിടയിൽ നൂറ ഫാത്തിമയോ അതെ ഇത് പാട്ടാണ്, അങ്ങനെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. അതെനിക്ക് എന്താന്ന് മനസ്സിലായില്ല. താങ്ക് യു പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് ഒരു വിഷസ് കൊടുത്തതിനൊക്കെ ഷംസീറിൻ്റെ ഒക്കെ മെസ്സേജ് വന്നു. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കംഫേർട്ട് സോൺ ഓർ വാട്ട് എവർ ദ ഇൻ്റർനെറ്റ് നോ ഇൻ്റർനെറ്റ് സോൺ, ഇങ്ങനെ നോ ഇൻ്റർനെറ്റ് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൈൻഡ് ഓഫ് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ടൈം ചെലവഴിക്കുക? യാത്ര ചെയ്യാനാണോ ഇഷ്ടം? എന്തെങ്കിലും രീതിയിൽ ബുക്ക് വായിച്ചിരിക്കാനാണോ ഇഷ്ടം? അല്ലെങ്കിൽ ഈവൻ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ജസ്റ്റ് ആ ഒരു സ്ഥലം എവിടെയാണോ അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറങ്ങുക, ഇങ്ങനത്തെയൊക്കെ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനാണോ ഇഷ്ടം? എന്താണെങ്കിലും നോ ഇൻ്റർനെറ്റ് സോൺ, ഹൗ യു വിൽ ആക്ച്വലി ഹാൻഡിൽ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ആനന്ദിൻ്റെ വന്നിരിക്കുന്നത്, അഷ്ടമി ഹായ്, നോ നെറ്റ്വർക്ക് സോൺ ഓർ കംഫർട്ട് സോൺ, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നല്ല പാട്ടും കേട്ട് അതങ്ങ് പാടി അങ്ങ് പോകണം എന്നുള്ള രീതിയിലാണ് ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. വൈ? ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്കും പാട്ട് ജസ്റ്റ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പാട്ട് കേട്ട് അതും പാടി ഇങ്ങനെ പോകാൻ എന്തോ ഒരു വല്ലാത്തൊരു കൈൻഡ് ഓഫ് ഫീലാണ്. ആൻഡ് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് വരാൻ നേരത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ചില പാട്ടുകൾ, ഓക്കെ, ഞാൻ അതും പാടി പാടി പാടിയായിരുന്നു ഞാൻ ഓഫീസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഐ റിയലി തോട്ട് ഐ വിൽ ജസ്റ്റ് പ്ലേ ഫ്യൂ ഓഫ് ദാറ്റ്. ഏതൊക്കെയാണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഈ പ്ലേലിസ്റ്റ് കേൾപ്പിക്കുമ്പോൾ ജഡ്ജ് ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ ജഡ്ജ് ചെയ്യരുത്. എൻ്റെ പാട്ടുകളെല്ലാം തന്നെ ഭയങ്കര ഒരു തമിഴ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തെലുങ്ക് ഉണ്ടാവും, അതിനിടയിൽ മലയാളം വന്നു പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേലിസ്റ്റ് ടോട്ടലി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. യു വിൽ ഓൾസോ ലവ് ദിസ് പ്ലേലിസ്റ്റ്.

നിനക്കേ തെരിയാതെ എവ്വളോ എവ്വളോ പാട്ടിരിക്കും ഇന്ന മാതിരി. അതേപോലെയാണ് എൻ്റെ പ്ലേലിസ്റ്റ് ഉള്ളത്. ഒരുപാട് സോങ്സ് ഇതും കേട്ട് ഇങ്ങനെ രാവിലെയും വൈകുന്നേരമാണെങ്കിലും ഈവൻ നൈറ്റിലൊക്കെ എനിക്ക് ഈ പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് വെറുതെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഈവൻ ദോ ഞാനിങ്ങനെ പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീടെത്തി എന്ന് തന്നെ വിചാരിക്കും, ഓക്കെ ഈ പാട്ട് പക്ഷെ തീർന്നില്ല, ഞാൻ വെറുതെ വീണ്ടും ഒരു റൗണ്ട് എടുക്കും. എന്നിട്ട് പാട്ട് തീർന്നിട്ടേ ഞാൻ വണ്ടി ഓഫ് ചെയ്യുള്ളൂ. എന്താണെന്നറിയില്ല, അത് അങ്ങനെ ഒരു ഇതായി പോയി. ഓക്കെ, ഗുഡ് മോർണിംഗ്. ജുറൈജ് മുഹമ്മദ് മെസ്സേജ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ പ്ലേലിസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ, ഹായ്, ഞാൻ അൽത്താഫ്. എനിക്ക് ഈ പാട്ട് വെച്ച് തരുമോ? ഓക്കെ, ഞാൻ ആ പാട്ടൊന്ന് നോക്കട്ടെ കേട്ടോ, എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് അഷ്ടമി, സുഖമല്ലേ? ഹായ്, ഐ റിയലി ലവ്ഡ് യുവർ പ്ലേലിസ്റ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ ലോട്ട്. പേരെന്താണ്? പേര് വയ്ക്കാൻ മറന്നുപോയോ? അടിപൊളി. എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഇത്രയും പാട്ടുകൾ കേട്ടിട്ട് എൻ്റെ പ്ലേലിസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നൊരാൾ പറഞ്ഞതിൽ. അതിനിടയിൽ ഒരു വിഷസ് പറയാനായിട്ട് വന്നിട്ടുണ്ടല്ലോ, അലിയുടെ മെസ്സേജാണ്. മൈ നെഫ്യു ഫിദമോൾ, ഓക്കെ, അർഷദ് മോൻ ആൻഡ് അഷ്മിൽ മോൻ, ഇവർക്കൊരു ഹായ് പറയാമോ? അഷ്മിൽ മോൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേര്, അഷ്മിൽ. നൈസ്, ആ ഹൈ, റിയലി ലവ്ഡ് ഇറ്റ്. എന്താണെന്ന് അറിയില്ല, ഒരു എൻ്റെ അഷ്ടമിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം വരുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഐ റിയലി ലവ്ഡ് ഇറ്റ്. അഷ്മിൽ, സൂപ്പർ നെയിം കേട്ടോ. അപ്പോൾ ഫിദക്കുട്ടി, അർഷദ് ആൻഡ് അഷ്മിൽ, ഹായ് ഹായ് ഹായ്, എ ബിഗ് ഹായ് ടു യു ഗൈസ്. അതുപോലെ നെക്സ്റ്റ് സോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേലിസ്റ്റ് ഞാനും സെറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ കേൾപ്പിച്ച പോലെ എൻ്റെ ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂറത്തെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. രണ്ട് എക്സ്ട്രാ തമിഴ് പാട്ട് കേട്ടാൽ കുഴപ്പമുണ്ടോ?

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
8: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
9: Joy Alukas 917 evenings
10: presented by Joy Alukas, world's favorite jeweler,
11: powered by
12: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707.
13: And
14: Marza Hypermarket, be fresh, be you. Visit your nearest store today.
15: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
16: യു ആർ ലിസണിംഗ് ടു
15: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്.
17: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
18: എന്താട്ടോ പോതുമാക്കളുണ്ട്.

തങ്കമകലിൽ നിന്നും ശ്വേത പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്. എന്ത് രസമാണ് കേട്ടിങ്ങനെ പോകാനായിട്ട്. അതേപോലെ ആയിരുന്നു ഞാൻ രാവിലെ ഇട്ടത്. സോ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

നമ്മൾ യാത്രയെ കുറിച്ച് പറയായിരുന്നു. യാത്ര മാത്രമല്ല, നോ ഇന്റർനെറ്റ് സോൺ ആ ഒരു സമയത്തുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഇതെന്ന് ചോദിച്ചപ്പോൾ പാട്ട് കേട്ടിരിക്കാനാണ് യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ ഇവിടെ മെസ്സേജ് വന്നു. അതിൽ നിന്നും ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ചില തമിഴ് പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടല്ലോ സത്യത്തിൽ, ഓക്കെ, ഐ വിൽ മേക്ക് യു ലിസൺ ടു മൈ തെലുഗു പ്ലേലിസ്റ്റ്. എത്ര ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ടെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ സ്ഥിരം കേൾക്കുന്ന ചില പാട്ടുകൾ ഞാൻ എന്തായാലും ഒരു ദിവസം പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ, കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു 1 hour എങ്ങാനും ലൈക്ക് ബാക്ക് ടു ബാക്ക് അല്ല, ബട്ട് സ്റ്റിൽ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടൊരു 2-3 എന്തായാലും ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം, ഉറപ്പായിട്ടും വയ്ക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ചില പാട്ടുകളും ഉണ്ട്. ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. സോ നമ്മളിപ്പോൾ പാട്ടിൽ നിന്നും നേരെ ട്രാവലിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടി തരാനായിട്ടുണ്ട്. അതായത് ഇപ്പം സമ്മർ ട്രാവൽ ടൈം തന്നെയാണ്, നാട്ടിലേക്ക് പോകുന്നൊരു സമയമാണ്, വെക്കേഷൻ സമയമാണ്, ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ട്രാവലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസും തന്നിട്ടുണ്ട്. അതായത് പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്ന് സേഫ് ട്രിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. മെയിനായിട്ടുള്ള ഒരു കാര്യം മെഡിക്കേഷൻസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് കയ്യിൽ ക്യാരി ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക ബാഗിൽ. അതിൻ്റെ കൂടെ തന്നെ, ബാഗിലെന്ന് പറയുമ്പോൾ ഹാൻഡ് ബാഗിൽ കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക ബിഫോർ ട്രാവലിംഗ്. സോ ഈ കൺസൾട്ട് ചെയ്യുന്നത് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു 4-6 weeks പ്രയർ ദ ഡിപ്പാച്ചർ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ സ്ഥിരമായി നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സ്, അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാനൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ഡോസേജിലൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുത്തിയിട്ടായിരിക്കും അവർ നിങ്ങളെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞുവിടുക. സോ അതനുസരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ കുറച്ചും കൂടി സേഫായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കാര്യം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം ട്രാവൽ ചെയ്യുന്ന 2 പേർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഫ്രം റിജീഷ്. റിജീഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അഷ്ടമി എനിക്ക് ആ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരാമോ എന്നായിരുന്നു ആളുടെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. അതും വെച്ചു കൊടുക്കേണ്ടത് ഓഫ് ഷോറിലേക്ക് യാത്ര ചെയ്യുന്ന മൈക്കൽ നോബിൻ ആൻഡ് നോബിൻ, 2 നോബിനാണ്. അപ്പോൾ ഈ 2 നോബിന്മാർക്കും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് പഴയ പാട്ടാണ്, പഴയ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മൂവിയിലെ പാട്ടാണ് ചെമ്മീനിലെ പാട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അതുകൊണ്ട് തന്നെ നോബിനും മൈക്കൽ നോബിനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: Let's play football.
1: Football Mania.
2: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിംഗിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ, ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
0: Let's play football.
1: Football Mania.

0: മധുശ്രീ മാം ആൻഡ് ഹെർ വോയിസ് ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ മൂവി. എങ്കിലും എപ്പോഴും സോങ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് നേരെ ചെറുതായിട്ട് ആ ഒരു ഫുട്ബോൾ അപ്ഡേറ്റുകളിലേക്കൊക്കെ ഒന്ന് എത്തേണ്ട സമയമായിരിക്കുകയാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: So basically, എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഇരുന്നേറ്റ് എന്തായി, ഇന്നലെ കളി കാണാനിരുന്നില്ലെങ്കിൽ പോലും എന്തായി ഹൈലൈറ്റ് എന്നൊക്കെ കാണാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. 1-0 അങ്ങനെ ഫ്രാൻസ് ഇന്ന് ജയിച്ച് റൗണ്ട് ഓഫ് 16 തുടക്കം കുറിച്ചിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 ആദ്യം മൊറോക്കയാണ് കാനഡയെ പൊട്ടിച്ചങ്ങനെ റൗണ്ട് ഓഫ് 16 മുന്നോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇതാ ഫ്രാൻസും അങ്ങനെ റൗണ്ട് ഓഫ് 16 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ദിവസം 11 നോർവേ ബ്രസീൽ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു മാച്ച് തന്നെയാണ് നോർവേ ബ്രസീൽ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ടീമും നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരുള്ള ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമിൽ ഏത് ടീം ജയിച്ചാലും അക്കോർഡിംഗ് ടു മീ ഐ വിൽ ബി ഹാപ്പി. പക്ഷെ മറ്റു ചില ഫാൻസിന് എങ്ങനെ ആയിരിക്കില്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ എനിവേ, ലെറ്റ് സീ. ഇന്ന് 11 ബ്രസീൽ നോർവേയുടെ മാച്ച് കാണാം. ആൻഡ് 3 AM ഏർലി മോർണിംഗ് ആണ് ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ മാച്ച് വരുന്നത്, മെക്സിക്കോ ആൻഡ് ഇംഗ്ലണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നാളത്തെ കാര്യം നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയല്ലോ. ഏറ്റവും വലിയൊരു മാച്ച് നടക്കാൻ പോകുന്നത് നാളെയാണല്ലോ. അപ്പോൾ ഇനിവേ, ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കും എന്നൊക്കെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ കേട്ടോ. അതാ ബ്രസീൽ പൊളിച്ചടക്കും എന്ന് പറഞ്ഞ ആവിധ ഞാൻ പറഞ്ഞില്ലേ, ഫാൻസ് ഇപ്പം എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. ആൻഡ് അതിൻ്റെ കൂടെ മറ്റൊരു മെസ്സേജ്, ഷംസീർ തമിഴ് സോങ് ഇഷ്ടമായി, ചിലപ്പോൾ ഒരു കാലത്ത് എല്ലാ ദിവസവും കേട്ടത് കൊണ്ടായിരിക്കും, നന്ദി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കുവൈറ്റിൽ നിന്നുള്ള രാകേഷ് ആൻഡ് അൻവർ, ഹായ് ഹായ് എന്നാ ഉണ്ടെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കുവൈറ്റിൽ നിന്നുള്ള രാകേഷ് ആൻഡ് അൻവർ, ഹായ് ഹായ് എന്നാ

ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ഓഫ് ഫിഫ ഇസ് ദെയർ. അവരുടെ നമ്മുടെ സൽവാർ റോട്ടിലെ അവിടെ ചെന്ന് റേഡിയോ സുനു എന്ന് പറയുന്ന റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ഗെറ്റ് എ 30% ഡിസ്കൗണ്ട്. ഓക്കെ, ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച മൈൻഡിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറേ ദിവസമായെങ്കിൽ വേഗം പോയിക്കോ നമ്മുടെ വാൽവലിൻ, ബിക്കോസ് ദാറ്റ് മച്ച് quality they have, the premium service they have, adondana fifa's official supporter ayidu. So don't forget, Salwar Road la ana valvoline's service to

0: വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: This is home delivery only on Radio Suno 91.7 FM. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാക്സിമം ആൾക്കാരുടെ റിക്വസ്റ്റ് പാട്ടുകളൊക്കെ ഇട്ടു. കുറച്ച് ആൾക്കാരുടെയൊക്കെ ഇന്ന് ഇടാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ ചിലതൊക്കെ മിസ്സായി പോയതാണ്. എന്തായാലും അടുത്ത വേറൊരു മെസ്സേജ് വന്നതും ഞാനിങ്ങനെ എടുത്തു വച്ചിരിക്കുകയാണ്, ബിക്കോസ് ദിസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ സോങ്.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമി കൂടെയുള്ളപ്പോൾ ഈ പാട്ടൊക്കെ ചോദിച്ചാൽ എങ്ങനെ വെച്ച് തരാതിരിക്കും. ചിലതൊക്കെ മാത്രം ഈ പറഞ്ഞ പോലെ മെസ്സേജസ് വിട്ടുപോകുന്നതാണ്, അവർക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ ആ പാട്ടൊക്കെ. എനിവേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് യാത്രയെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ, നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ നമ്മളുടെ ഫുഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഓയിലൊന്നും കൂടുതൽ യൂസ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒരുപാട് പേര് എയർ ഫ്രയറും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങാറുണ്ട്. അതിലിങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലൊക്കെ എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ചിലർ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത്, അത് നിങ്ങൾ എങ്ങനെയാണ് അത് വാഷ് ചെയ്ത് കീപ്പ് ചെയ്യാറുള്ളത്? നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ടോ? ഇതാണ് എൻ്റെ ഇന്നത്തെ സുനോ കുക്ക് ബുക്കിലെ ചോദ്യം എന്ന് പറയുന്നത്. എയർ ഫ്രയർ എന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇതിനെ ഈ പറഞ്ഞ പോലെ പുറത്തെടുത്ത് ജസ്റ്റ് അത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അത്ര ഡിഫിക്കൾട്ടൊന്നും അല്ല അത് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡിഷ് വാഷിൻ്റെ മറ്റേ ലിക്വിഡും പേപ്പർ ടവലും ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈവൻ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ആദ്യം തന്നെ എക്സ്റ്റീരിയർ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അൺപ്ലഗ് ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. പേപ്പർ ടവൽ വെച്ചിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതാക്കാം. കാരണം പുറത്തേക്ക് അധികം രീതിയിലൊന്നും അഴുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ഓൺലി ബിക്കോസ് ഉള്ളിലാണല്ലോ അതിൻ്റെ ടോട്ടലി ഇത് നടക്കുന്നത്. ആൻഡ് പുറത്ത് ചിലപ്പം നമ്മുടെ ഹാൻഡിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് ആ ഒരു ബട്ടൺസിൻ്റെയും ആൻഡ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഈവൻ ഔട്ട്സൈഡ് താഴെയൊക്കെ തന്നെ നല്ലപോലെ തറവിലി വൈപ്പ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള സാധനം വെച്ചിട്ട് വൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. ഡസ്റ്റും കാര്യങ്ങളും മാത്രമേ പോകാനുള്ളൂ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബാസ്ക്കറ്റ്, അതായത് ആ പാൻ അല്ലെങ്കിൽ ആ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് മെയിനായിട്ട് വാഷ് ചെയ്യാനുള്ളത്. നല്ല ലൂക്ക് വാം വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ബാസ്ക്കറ്റിൽ നല്ലപോലെ ഡേർട്ട് ഉണ്ടാവും, അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ കോർണേഴ്സ് മിസ് ചെയ്യരുത്. നമ്മൾ സാധാരണ വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ചില കോർണേഴ്സ് അവിടെ ഫുൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള ആ ഒരു കുക്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നിൽക്കുന്നുണ്ടാവും, സ്റ്റക്കായൊക്കെ നിൽക്കുന്നുണ്ടാവും. ടോപ്പ് റാക്കും അതുപോലെ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ഈവൻ ഓരോ എയർ ഫ്രയറിനും അതിൻ്റെതായ മാനുവൽ ഉണ്ടാവും. ഈ മാനുവലിലും കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് അത് കറക്റ്റായി വാഷ് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതും ചെക്ക് ചെയ്യുക, ബിക്കോസ് എവറിത്തിങ് ഡിഫർ പല ബ്രാൻഡിൻ്റെ. അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് നോക്കിക്കളയാം. അത് കഴിഞ്ഞിട്ട് കൈവച്ച് തന്നെ ചെറിയ രീതിയിൽ പതിയെ സമയമെടുത്ത് തന്നെ ചെറുതായിട്ട് വാഷ് ചെയ്ത് റബ്ബ് ചെയ്ത് പിന്നെ സോഫ്റ്റ് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഇതാക്കി പിന്നെ ക്ലോത്ത് വെച്ചിട്ട് ആ ഡേർട്ട് ഫുൾ കംപ്ലീറ്റ് ഇതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇൻറ്റീരിയർ, പ്രത്യേകിച്ചും ആ കോയിൽ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം, കാരണം ഈ ഹീറ്റിംഗ് കോയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ബട്ട് സ്റ്റിൽ അത് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ജെൻ്റലി മാത്രമേ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ കോയിൽ ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ. കാരണം അത് ഞാനീ പറഞ്ഞ പോലെ പലതിനും പല രീതിയിലായിരിക്കും ആ കോയിൽ ഉണ്ടാവുക. ആൻഡ് ആ ഒരു മാനുവൽ വായിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇത് ഡയറക്റ്റ്ലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പതിയെ വേണം അവിടുത്തെ ചെറുത് ഈ ഇൻ ബിറ്റ്വീൻ സ്റ്റക്കായി നിൽക്കുന്ന തിക്കായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ അഴുക്കൊക്കെ സ്റ്റക്കായി നിൽക്കുന്നത്. അതൊക്കെ സ്ക്രബ് ചെയ്ത് പതിയെ കളയുക കേട്ടോ. ഈവൻ നിങ്ങൾക്കൊരു കുഞ്ഞ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം, അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് മാക്സിമം പതിയെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഭയങ്കര വീട്ടിൽ തന്നെയുള്ളൊരു സാധനം ആയതുകൊണ്ട് ടൂത്ത് ബ്രഷ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എയർ ഫ്രയർ എപ്പോഴും, അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ സോഫ്റ്റ് ക്ലീൻ ചെയ്യുക, ലൈക്ക് ഒരു വൈപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ദിസ് ഈസ് ബെറ്റർ ഫോർ എ യുനോ ഈ എപ്പോഴും അല്ലെങ്കിൽ ഒരു 3 നേരമൊക്കെ ഈ എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുന്നു. സുസുനോ കുക്ക് ബുക്കിൽ എനിക്ക് നിങ്ങൾക്ക് തിരിച്ച് വന്നിട്ടൊരു അടിപൊളി സംഭവം പറഞ്ഞു തരാനുണ്ട്. ഒരു സൂപ്പർ റെസിപ്പിയാണ്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കവിത കൃഷ്ണമൂർത്തി ആൻഡ് ഓൾസോ ഉണ്ണികൃഷ്ണൻ സർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയും കൂടി പറഞ്ഞു തരട്ടെ. അതായത് നിങ്ങൾക്കൊക്കെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവ പെപ്പർ സോയ മസാല. ഈ സോയാബീൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സംഭവമാണ്. ഭയങ്കര ഒരു ഒരു ബീഫ് ടെക്സ്ചറൊക്കെ ഉണ്ടാവും ചില സമയത്ത്. നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് പോലും മനസ്സിലാവില്ലെന്നേ, അമ്മാതിരി ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വെജിറ്റേറിയൻ സ്റ്റാർട്ടർ ഓർ ദ ബെസ്റ്റ് ഫോർ യുനോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തിയിലൂടെ ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ സോയയുടെ ഈ ഒരു പെപ്പർ കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ പെപ്പർ മസാല പോലെയൊക്കെ കാണാനിരിക്കും. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി റോസ്റ്റ്. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പെപ്പർ ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗളിലേക്ക് കുറച്ച്, ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ഇടുക. ആ ഒരു ഓയിലിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടുക. അതിൻ്റെ കൂടെ തന്നെ എ പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി. ആൻഡ് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ സോയാബീൻ എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ സോൾട്ട് ഇടേണ്ടത്. ചിക്കൻ മസാല ഒരു 1-2 ടീസ്പൂണും, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 3 ടേബിൾ സ്പൂൺ ഇടാം, അല്ലെങ്കിൽ എങ്ങനെ ഐ മീൻ ടീസ്പൂൺ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു പരുവം കൂടുതൽ ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിടാം. ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ഓൺ യു. ബട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുമിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്തിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഇനി ഒരു സീക്രട്ട് സാധനം ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് പീനട്സ്, അതായത് നമ്മുടെ സാധാരണ കപ്പലിൻ്റെ ഓക്കെ, ഈ ഒരു പീനട്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ പേസ്റ്റ് രീതിയിലേക്ക് അരച്ചെടുത്ത് ഒരു രീതിയിലും അതിൻ്റെ ആ ഒരു കുത്തലൊന്നും ഇല്ലാണ്ട് നല്ലപോലെ നട്ടൊക്കെ നന്നായി അരഞ്ഞു വരണം. അത് നമ്മൾ ഈ പറഞ്ഞ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കപ്പലിൻ്റെയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും അതിൻ്റെ ആ ഒരു തൈരിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ആ ഓയിലിൽ ഇട്ടേക്കുന്ന പൊടികളൊക്കെ ആയിട്ടൊന്ന് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ മസാല. നിങ്ങൾക്ക് പനീർ, ഈവൻ മഷ്റൂംസ്, ചിക്കൻ, ടോഫു, അല്ലെങ്കിൽ ഈവൻ ബ്രൊക്കോളി, കോളിഫ്ലവർ, എന്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഇതാണ് ബേസിക് നമ്മുടെ മസാല എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ നമുക്ക് വേണ്ടിയത് ഒരു തവയാണ്, അല്ലെങ്കിൽ നല്ലൊരു കുറച്ചൊരു സ്പേസുള്ള രീതിയിൽ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി സ്പേസുള്ള രീതിയിലുള്ള ഒരു വലിയ പാനാണ്. അതിലേക്കാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിന് മുൻപായിട്ട് സോയാബീൻസ്, ഈ സോയാ ചങ്ക്സ്, ഐ മീൻ ഈ സോയാ ചങ്ക്സ് നല്ലപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് ഒരു 1 അവർ. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളയുക. ചെറിയ സോയാ ചങ്ക്സ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. സോ ഈ ഒരു സോയ അതിലേക്ക് ഇട്ട് ആ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി അത് കുറച്ചുപേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ മസാലയോട് കൂടിയിട്ടുള്ള ഈ ഒരു സംഭവമാണ് ഈ നമ്മൾ കുറച്ച് ഓയിലിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം തവയിൽ കുറച്ച് നന്നായിട്ട് ഇടിച്ച്, അതായത് ചതച്ചെടുക്കത്തില്ലേ ഗാർലിക്ക്, ആ ഗാർലിക്ക് നന്നായി ചതച്ചതിട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഗാർലിക്കിൻ്റെ ഇത് കൂടി നിൽക്കണം. അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് ഈ ഒരു മസാല പുരട്ടി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു ലേശം വെള്ളം കേട്ടോ, ഒരു പൊട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി സെറ്റായി വന്നാൽ ചപ്പാത്തിയുടെ കൂടെ വേണോ, ചോറിൻ്റെ കൂടെ വേണോ, ഈവൻ എന്താണെങ്കിലും ബട്ടർ നാൻ ആണോ, എന്ത് സംഭവം ആണെങ്കിലും, കുബൂസ് ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ എൻ്റെ മോനെ ഒരു മണവും അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റോസ്റ്റ് പരുവത്തിൽ വേണം അത് സെറ്റാക്കി എടുക്കാനായിട്ട്. വേണമെങ്കിൽ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ചും കൂടി മല്ലിയിലിങ്ങനെ മുകളിലൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. ഈ പറഞ്ഞ പോലെ ആ ഒരു കൂട്ടുണ്ടാക്കി എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ സോയാ ചങ്ക്സ് ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ചൊരു കുതിർത്ത് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മറക്കണ്ട, ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരമായിട്ട് ഒരാൾ എന്നോടൊരു പാട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ അൽതാഫ്. അപ്പോൾ അൽതാഫിന് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ശൃംഗാരവേലനിൽ നിന്നുള്ള നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്, സുബിൻ ആൻഡ് ഡെൽസി പാടിയ പാട്ട്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഹോം ഡെലിവറി.

കൊച്ചി രാജാവിലേക്ക് ഈ പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ ഇതേപോലെ അടിപൊളി സോങ് വെച്ചിരുന്നവർ രാത്രിയിൽ ഇരുന്ന് അതിഗംഭീരമായിട്ട് മാച്ചൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണോ? ഇപ്പൊ ഭയങ്കര ഒരു ഉത്സാഹത്തിലായിരിക്കും. വീട്ടിൽ പോണം, തിരിച്ച് എത്തിയതിനു ശേഷം കിടന്നു ഉറങ്ങണം, എന്നിട്ട് എഴുന്നേൽക്കണം, 11 മണിയുടെ മാച്ച് ഇരുന്ന് കാണണം. ഇത് തന്നെയായിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ നിങ്ങളുടെ കാറിന് കറക്റ്റായിട്ടുള്ള ഒരു ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ സപ്പോർട്ടർ ആയിട്ടുള്ള അത്രയും പ്രീമിയം കാർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ സപ്പോർട്ടർ ആയിട്ടുള്ള അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ

ഫ്രണ്ട്സിൽ 30% ഡിസ്കൗണ്ടും കിട്ടും. ആ ഒരു വീഡിയോ, അതായത് അപ്പുണ്ണി ചെയ്ത വീഡിയോ ആണേ, അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്ന് ഒരു ഗ്രാൻഡ് പ്രൈസ് ഇസ് വെയിറ്റിംഗ്, ആൻഡ് ഓൾസോ ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഒഫീഷ്യൽ ഫിഫയുടെ മെർച്ചൻഡൈസ് സാധനങ്ങൾ, ഓക്കെ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു വലിയ ചാൻസ് ആണ്. ആൻഡ് ദിസ് ഒഫീഷ്യൽ സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ വാൽവലിൻ ഉള്ളപ്പോൾ അവരുടെ അടുത്തു നിന്ന് തന്നെ ആ ഒരു ഒഫീഷ്യൽ ഫിഫ മെർച്ച് ഐറ്റംസ് കിട്ടാന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. സോ 2026 നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു മെർച്ചൻഡൈസ് ഐറ്റംസ് ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് പോയിട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ടാഗ് ചെയ്യുക ഫ്രണ്ട്സിനെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ചപ്പോൾ പറഞ്ഞ പോലെ സം ഗ്രാൻഡ് പ്രൈസസ് ഓൾസോ വെയിറ്റിംഗ്, ആൻഡ് ഇൻ ബിറ്റ്വീൻ 30% ഡിസ്കൗണ്ട് ഒന്ന് പറഞ്ഞാൽ മതി. ഹാഷ്ടമി പറഞ്ഞിട്ട് വന്നത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Let's play football.
3: Football Mania.
0: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിങ്ങിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
2: Let's play football.
3: Football Mania. Action.
4: മുന ദിനേശ അതിമോഹമാണ്. അതിമോഹം
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ
6: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: Hi everyone, Jyotsna here.
9: You are listening to
8: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ സുനോ കുക്ക് ബുക്കിലേക്ക് ഇങ്ങനെ കയറി. സുനോ കുക്ക് ബുക്കിൽ ഒരുപാട് ടിപ്സ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടൊരു റെസിപ്പി പറഞ്ഞു. റെസിപ്പിയൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് നേരെ ഫിഫയെ കുറിച്ചിട്ടും കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഫിഫ ഓരോരോ കൺട്രീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഓരോ ദിവസവും. സോ അങ്ങനെ തന്നെ ഒരു ക്വിസീൻ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു കൾണറി എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ബ്രസീൽ. നമ്മുടെ ബ്രസീലിയൻ ക്വിസീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള ഒരു ഡൈവേഴ്സ് ഫുഡ് ട്രഡീഷൻസ് ഉള്ള ഒരു ക്വിസീൻ ആണ് കേട്ടോ. അതായത് അവിടെ പോർച്ചുഗീസ്, ആഫ്രിക്കൻ, ഇറ്റാലിയൻ, ജർമ്മൻ, ജാപ്പനീസ്, മിഡിൽ ഈസ്റ്റേൺ എല്ലാത്തിൻ്റെയും ഒരു ഇമിഗ്രൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഒരു കൈൻഡ് ഓഫ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വാസ്റ്റ് കൺട്രി ആണ് ആൻഡ് ഫുഡ് ചേഞ്ചൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും ഡ്രമാറ്റിക്കലി നടക്കുന്ന ഒരു വൺ റീജ്യൻ ടു ദ അതർ റീജ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും സിംഗിൾ നാഷണൽ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതിയിലാണ് അവിടുത്തെ ഡിഷസ് എന്ന് പറയുന്നത്. എന്നാൽ പോലും കുറേയും കൂടി അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുറേയൊക്കെ അവരുടെ ത്രൂ ഔട്ട് ദ കൺട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റൈസും ബീൻസും ആണ്. നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്ന പോലെ തന്നെ സാധാരണ മീറ്റിൻ്റെ കൂടെയാണെങ്കിലും സാലഡ്സിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ അവർ എപ്പോഴും റൈസ്, ബീൻസ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നൊന്ന് കസാവ, അതായത് നമ്മുടെ കപ്പ എന്ന് പറയുന്ന പോലെ കസാവ, അത് ഒരു സ്റ്റാച്ചിൻ്റെ അല്ലെങ്കിൽ അതിപ്പം പല രീതിയിൽ നമ്മളെപ്പോലെ തന്നെ ബോയിൽ ചെയ്തിട്ടും അല്ലാതെ പല രീതിയിൽ ബ്രസീലിയൻസ് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സീ ഫുഡ്, അതും ഈ പറഞ്ഞ പോലെ ഒരു ലോങ് അറ്റ്ലാന്റിക് കോസ്റ്റിൽ ആ ഒരു ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ഒരു സീ ഫുഡ്. പിന്നെ ബീഫ് ആൻഡ് ഓൾസോ പാം ഓയിൽ ഭയങ്കരമായിട്ട് അവർ ആഫ്രോ ബ്രസീലിയൻ കുക്കിങ്ങിൻ്റെ സ്റ്റൈലിലൊക്കെ അവർ യൂസ് ചെയ്യും. കോക്കനട്ട് മിൽക്ക് ഇവർ യൂസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഷോക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ട്രൂത്ത് ആയിരുന്നു. അവരുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ ഡിഷസിൽ, പ്രത്യേകിച്ചും സീ ഫുഡ് ഡിഷസിലൊക്കെ കോക്കനട്ട് മിൽക്ക് അവർ ആഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് വാസ് റിയലി ഒരു ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി നിറച്ചൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി അവരുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐക്കോണിക് ഡിഷസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫജൗദ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസേഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. സോ ബേസിക്കലി അതൊരു നാഷണൽ ഡിഷ് പോലെ കൺസിഡർ ചെയ്യുന്നൊരു സംഭവമാണ്. സ്ലോ കുക്ക്ഡ് സ്റ്റൂ ആണ്, അതിൽ ബ്ലാക്ക് ബീൻസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം സ്മോക്ഡ് സോസേജസും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അത് അവർ കൂടുതലും സെർവ് ചെയ്യുന്നത് ഒന്നുകിൽ വൈറ്റ് റൈസിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ ഈ കസവ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ആയിരിക്കും. അതിങ്ങനെ അവർ ഫറോഫ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. ആഫ്രിക്കൻ രീതിയിലൊക്കെ നമ്മൾ കുറേ കാണാറുണ്ട് അത്. അത് തന്നെയാണ് ഇവരുടെയും ഒരു സ്റ്റൈല്. അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഫജൗദ എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രസീലിയൻ ബാർബിക്യൂ. ആ ബാർബിക്യൂവിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറാസ്കോ. ഓക്കെ, ചുറാസ്കോ എന്നാണ് പറയുക. ഈ ഒരു ചുറാസ്കോ എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം അവർ ഒരു ഓപ്പൺ ഫ്ലെയിമിൽ കുറേ നേരം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ മൊഖേഖ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതും ഒരു സീ ഫുഡ് സ്റ്റൂ ആണ്. ബേസിക്കലി ഫിഷ് സ്ട്രിം ഇതൊക്കെ യൂസ് ചെയ്യും അവർ. അതിൻ്റെ കൂടെ കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്താൽ ബഹിയൻ വേർഷൻ ആകും ഈ ഒരു കൈൻഡ് ഓഫ് മൊക്കേക്കയുടെ. ബേസിക്കലി അത് തന്നെ പല രീതിയിലാണ് അവർ നോക്കുന്നത്. ആൻഡ് അക്കറേജ് ഓർ അക്കറോസ് എന്നൊക്കെ പറയും അതിൻ്റെ പ്രൊനൗൺസേഷൻ. ഈയുടെ മേളിലൊക്കെ ഒരു മേളിലൊരു ഒരു കുത്തും കോമയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ പ്രൊനൗൺസേഷൻ തന്നെ മാറിപ്പോവും. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് ബഹിയയിലെ. സോ അതും ഈ പറഞ്ഞ പോലെ പാം ഓയിലിൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഭൗതി ഖുജോ, അതൊരു ബ്രെഡിൻ്റെ ഒരു ചീസ് ബ്രെഡിൻ്റെ ഒരു സംഭവമാണ്. ആൻഡ് കൊക്സിൻഹ, അതൊരു സ്നാക്കാണ്. പസ്തൽ, അതും അഗെയിൻ ഒരു പേസ്ട്രിയാണ്. ആൻഡ് ബോബോദേ കമാറോ എന്ന് പറയുന്നത് ഒരു സ്ട്രിമ്മാണ്. ഫജാവ് ത്രോപ്പിയറോ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ബീൻസും കസവയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. ബേസിക്കലി ഇതൊക്കെയാണ് അവരുടെ മെയിൻ സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ഈവൻ ഒരു ഡെസേർട്ട് പറയുകയാണെങ്കിൽ ബ്രിജാദിറോ എന്ന് പറയുന്നൊരു ഡെസേർട്ട് ഉണ്ട്. അത് കണ്ടൻസ് മിൽക്കും കൊക്കോ
പൗഡറും ബട്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി അവരുടെ ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത്. ബേസിക് കൾണറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. ആൻഡ് അഫ്കോഴ്സ് റീജിയണൽ ഫുഡ് ഓരോ രീതിയിലാണ്. നോർത്തേൺ സൈഡിൽ വേറെ ആയിരിക്കും, നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ കുറച്ചും കൂടി ഒരു ആഫ്രിക്കൻ ആഫ്രോ ബ്രസീലിയൻ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു സെൻട്രൽ വെസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറേ കൂടി ഫ്രഷ് വാട്ടർ ഫിഷും അല്ലെങ്കിൽ ബീഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സതേൺ ഈസ്റ്റേൺ സൈഡിലേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും വേറെ തന്നെ കൈൻഡ് ഓഫ് ഡിഷസ് ആണ്. ആൻഡ് പ്രോപ്പർ സൗത്തിൽ ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഫുഡുകളാണ്. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ബേസിക്കലി. അങ്ങനെ ഒരു ടോട്ടലി ബ്രസീലിയൻ ക്വിസീൻ ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ യുവർ ഫേവറേറ്റ് ഡിഷ് ഫ്രം ദെയർ. ബ്രസീലിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇന്നത്തെ ബ്രസീലിൻ്റെ മാച്ച് അത് മിസ് ചെയ്യണ്ട. വൈകുന്നേരം 11 മണിക്ക് കേട്ടോ, ഐ മീൻ രാത്രി 11 മണിക്ക്. അങ്ങനെ മദ്രാസിയിൽ നിന്നൊരു സൂപ്പർ സോങ് കൂടി വെച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ എവ്രി വൺ, വൈകുന്നേരം 4 മണിക്ക് വീണ്ടും കേ

0: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
4: Matinee Classics.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Matinee Classics.

0: ഹായ്, ഞാൻ എം ജയചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: മാറ്റിനി ക്ലാസിക്സ്.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Remittance partner.
3: അപ്പ ഒരു കഥ സൊല്ലവാ.
4: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2.
5: Second round starts.
4: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
6: Quite exciting.
4: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.
8: You are listening to Radio Sino.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇനി സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. മറ്റൊരാൾക്കും സാധിക്കാത്ത രീതിയിൽ തന്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച് കടന്നുപോയ എഴുത്തുകാരനാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. സാഹിത്യ ലോകത്തിന് മാത്രമല്ല സിനിമാ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ സിനിമാ ലോകത്തിനും വൈക്കം മുഹമ്മദ് ബഷീർ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകളെയും നോവലുകളെയും ഒക്കെ അടിസ്ഥാനമാക്കി നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് എത്താനായിട്ട് പോകുന്നത്. നിങ്ങളുടെ മനസ്സിലേക്കും ചിലപ്പം സിനിമകളുടെ പേരുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കൗതുകകരമായിട്ടുള്ളൊരു വിശേഷം ഞാൻ ഇന്ന് വായിച്ചു പോയി കേട്ടോ. വായിച്ചു പോയിട്ട് ഞാൻ പിന്നെ സിനിമ എടുത്ത് നോക്കി ശരിയല്ലേ എന്നുള്ള കാര്യം. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച ഒരു മലയാള സിനിമയുണ്ട്, അത് ഏതാണ് എന്നറിയാമോ? എങ്കിലൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അധികം സെർച്ച് ചെയ്യാതൊക്കെ സിനിമയുടെ പേരുകൾ കിട്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജുകൾ പോരട്ടെ കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച മലയാളം സിനിമ ഏതാണ്? അതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ ചോദിക്കാനായിട്ടുള്ള ചോദ്യം. കൂടെ അടുത്ത പാട്ടും വരുന്നു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
2: ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Surgical and Medical Center. Appointmentukal kai vilikku 444-111-1133.
4: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha,
5: brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളെ ആസ്പദമാക്കി നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ഈ വിശേഷങ്ങൾക്കാണ് ഇന്ന് മാറ്റിനിയിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ആദ്യ സിനിമ 1964 റിലീസായ ഒരു ചിത്രമാണ് കേട്ടോ, ഭാർഗവി നിലയം. ടി കെ പരീക്കുട്ടി നിർമ്മിച്ച് എ വിൻസന്റിന്റെ സംവിധാനത്തിൽ 1964 October 22 ഈ ചിത്രം റിലീസായത്. ബഷീർ കൃതികളെ ആസ്പദമാക്കി പിന്നീട് വന്ന ചിത്രങ്ങളിൽ ഒന്ന് ബാല്യകാല സഖിയാണ്. അതേ പേരിൽ ബഷീറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു കഥ. അത് രണ്ട് തവണ സിനിമയായിട്ടുണ്ട് കേട്ടോ. ആദ്യം സിനിമയായത് 1967. ആ സിനിമയുടെ പോസ്റ്റർ തന്നെ അങ്ങനെയായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. ബാല്യകാല സഖിക്കും ഭാർഗവി നിലയത്തിനുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് സിനിമകൾക്ക് മാത്രമാണ് അദ്ദേഹം സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. ബാല്യകാല സഖിയില് മജീദായിട്ട് പ്രേം നസീറും സുഹറയായിട്ട് ഷീലയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ബാല്യകാല സഖി എന്ന അതേ പേരിൽ വീണ്ടും ഒരു ചിത്രം എത്തുന്നു. അത് 2014 പ്രമോദ് പയ്യന്നൂരായിരുന്നു അന്ന് ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിൽ മമ്മൂക്കയാണ് മജീദായിട്ട് മാറുന്നത്. ഇഷാ തൽവാറാണ് സുഹറ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയ റോളാണ്, ചെറിയൊരു വേഷമാണ്, അത് ഏത് ചിത്രമാണെന്ന് അറിയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ 5000917 എന്ന നമ്പറിലേക്ക്.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജരി.
3: യു ആർ ലിസണിംഗ് ടു
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: This is only on
0: Radio Suno 91.7 FM.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതൊക്കെ കൃതികളാണ് സിനിമയായി മാറിയിട്ടുള്ളത്? ആ വിശേഷങ്ങളിലൂടെയാണ് ഇന്ന് മാറ്റിനി മാഷപ്പിങ്ങിന് മുന്നോട്ട് പോകുന്നത്. 1985 പ്രേമലേഖനമായിരുന്നു. കേശവൻ നായരുടെയും സാറാമ്മയുടെയും മനോഹരമായിട്ടുള്ള പ്രണയകഥ പി എ ബക്കറാണ് സിനിമയാക്കിയത്. ഇനി പറയാൻ പോകുന്ന ചിത്രം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. 1990 റിലീസായി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ. ആ സിനിമയിലെ മമ്മൂക്കയുടെ പ്രകടനവും സ്ത്രീ കഥാപാത്രം പോലും സ്ക്രീനിൽ വരാതെ KPSC ലളിത ശബ്ദത്തിലൂടെ മാത്രം നാരായണി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു എന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്.
1: ഞാനാ.
2: പേരെന്താ?
1: ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. പേര് പറഞ്ഞില്ലല്ലോ.
2: നാരായണി.
1: സുന്ദരമായ പേര്.

0: Wilson on 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ കൃതികൾ സിനിമകളായപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചു വരികയായിരുന്നു. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മലയാള സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഏതാണ് ആ ചിത്രം എന്നുള്ളത് അറിയാമോ എന്ന് ചോദിച്ചു. ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ധ്വനി എന്ന സിനിമയിലാണ് അദ്ദേഹം ഒരു ചെറിയ വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എ.ടി. അബു സംവിധാനം ചെയ്ത് 1988 റിലീസായ ചിത്രമാണ് ധ്വനി. ആ സിനിമയിൽ നെടുമുടി വേണു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്ന ഒരാളായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വേഷമാണ് കേട്ടോ, ചെറിയ കുറച്ച് സംഭാഷണങ്ങൾ മാത്രം. അതെങ്ങനെയായിരുന്നു?
1: സംസാരിക്കരുത്, വിശ്രമിക്കൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ശബരി വന്നാ പറയൂ, എന്നെ ഒന്ന് വിളിക്കണമെന്ന്.
0: യൂട്യൂബില് ധ്വനി ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രംഗം കാണാൻ പറ്റൂ കേട്ടോ. തുടക്കത്തിലല്ല, ഒരു 1:20 ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച ആ ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങളുടെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM.

0: അപ്പ ഒരു കഥ സൊല്ലവാ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

നിദ്ര എന്ന സിനിമയിലെ വണ്ടർഫുൾ ഒരു ട്രാക്ക് ഒക്കെ ഇതാ കേട്ടുകൊണ്ടിരുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 3 മണി കഴിഞ്ഞ 11 മിനിറ്റും 18 സെക്കൻഡും ആവുമ്പോൾ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM മാറ്ററി മാഷപ്പിന്റെ ടൈം. യെസ്, അപ്പോ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന് പറയാനുള്ളത് ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. എസ്പെഷ്യലി ഇന്നലെ കണ്ട സിനിമയാണ്, അതിന്റെ ആ ഒരു വൈബ് ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സംഭവം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോയ എല്ലാ ഫ്രണ്ട്സും തമ്മിൽ എക്സ്പെക്ടേഷൻ വെച്ച് ഒരു സിനിമ കാണാൻ പോകരുതെന്നുള്ളത് ഇന്നലെയും പ്രൂവ് ചെയ്ത ആ ഒരു ഫാക്റ്റായിരുന്നു. എന്താണ് ഫാക്റ്റ് പ്രൂവ് ചെയ്തത്, എന്താണ് ഏത് സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ കുറച്ചുകൂടി സമയം നമുക്കുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് ആ ഒരു ആഫ്റ്റർനൂൺ വിഷസ് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും വിഷസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഒരു വീക്കൊക്കെ നമ്മൾ തുടങ്ങുകയല്ലേ, അപ്പോൾ ഉഷാറായിട്ട് എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ ഇങ്ങ് അയച്ചോളൂ 5000917 മെസ്സേജ്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസും പോന്നോട്ടെ, ഞാൻ റെഡിയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ടൈമിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, വെള്ളം കുടിക്കാനായിട്ടൊന്നും മറന്നു പോകണ്ട. സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഹെൽത്ത് മാക്സിമം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഫുഡ് കഴിക്കാതെ ആരെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ലഞ്ചൊക്കെ കഴിച്ച് ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരുന്നോളൂ. ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് മാറ്റണി മാച്ചപ്പിൻ്റെ ടൈം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: റേഡിയോ സുനോ

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 24:18. അനദർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ. നമ്മളിത് ഈ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഇൻഫാക്ട് ഒരു സിനിമയും തന്നെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പ് നൽകുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ ചിത്രം ഒരു തിയേറ്ററിലേക്ക് ചെന്നെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല നമുക്ക് മൂവിയുടെ ഔട്ട്പുട്ട് എന്നുള്ളത്. ഒരു പ്രതീക്ഷയില്ലാതെ, നോ മച്ച് ഓഫ് എക്സ്പെക്ടേഷൻ, ഇന്നലെ പോയി കണ്ട ഒരു സിനിമ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ചിരിച്ച് ഒരു അടപ്പിളകിയിട്ടുണ്ട്. ഓൾ റൈറ്റ്, അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ദേ സൺഡേ റിവ്യൂവിലൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു സൺഡേ റിവ്യൂ. ഞാൻ ഇന്നലെ പേഴ്സണലി ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിചാരിച്ചു ഇന്ന് സൺഡേ റിവ്യൂയിൽ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദിസ് മൂവി എന്നുള്ളത്. ആൻഡ് അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിത്രം ഒ ടി ടി റിലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേര് തന്നെ ഉണ്ട്. ഗട്ടാ ഗുസ്തി 2, ദാ ആദ്യത്തെ പാർട്ടിന് ശേഷം എന്തായിരിക്കും രണ്ടാമത്തെ പാർട്ട് നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. ബിക്കോസ് ഒബ്വിയസ്ലി ചില സിനിമകളൊക്കെ തന്നെ നമുക്ക് ആദ്യത്തെ പാർട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ട് കാണാൻ പോകുമ്പോൾ ഓ രണ്ടാമത്തെ പാർട്ടിനുള്ള സ്കോപ്പൊന്നും ആ സിനിമയ്ക്കില്ലായിരുന്നല്ലോ എന്നുള്ള ചിന്താഗതി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തന്ന ഒരു സിനിമയാണെന്ന് പറയണം. കാരണം അത്ര മാത്രം ചിരിച്ചു. ആൻഡ് പേഴ്സണലി ടോക്കിംഗ്, എനിക്ക് ആദ്യത്തെ പാർട്ടിനെ കാട്ടിലും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ പാർട്ടാണ്. ഇഷ്ടപ്പെട്ട മീൻസ് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. ആൻഡ് ആ ഒരു ചിരി കൊണ്ടെത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തോട്ട് പ്രോസസ്സിൽ, ചിരിയിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒത്തിരി ഒത്തിരി മുഹൂർത്തങ്ങളും സിനിമയിലുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കഥയൊക്കെ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. പക്ഷേ 10 crore ക്ലബിലേക്കാണ് 2 ദിവസം കൊണ്ട്, ഓൾമോസ്റ്റ് 10.42 ബി പ്രിസൈസ്, ആ ഒരു ക്ലബിലേക്ക് ഇത് ആ സിനിമ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ആ ഫുഡ്ഫോളും പല സിനിമാ തിയേറ്റേഴ്സിലും തന്നെ വന്ന ഫുഡ്ഫോളിന് ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന മെയിനായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സംഭവം കാരണമായിരിക്കും 26% നിന്നും നേരെ പോയത് 38% ഇൻക്രീസ് ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം എത്രമാത്രം അടിപൊളിയാണ് സിനിമയെന്നുള്ളത്. ഒരു ചെറിയ ക്യാരക്ടർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കറിയാം ചിത്രത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി എൻ്റർടൈനർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു കഥാപാത്രം, അവരുടെ ആ ഒരു കുട്ടി എന്നുള്ള ഒരു കഥാപാത്രവും കൂടി സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അത് തന്നെ വേറൊരു തഗ്ഗാണ്, തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സ്പെഷ്യലി കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ്, യു ആർ സപ്പോസ് ടു വാച്ച് ദ മൂവി. ഒരുപാട് തഗ്ഗുണ്ട് കേട്ടോ. അപ്പോൾ തഗ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ എസെൻസ് അങ്ങ് പോവും. അതുകൊണ്ട് ആ എസെൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ട് ഇതുവരെ ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗട്ടാ ഗുസ്തി 2 തീർച്ചയായിട്ടും പോയി കണ്ട് ആസ്വദിക്കുക. ആൻഡ് Trust me guys, you will totally love the movie. ബാക്കി കുറച്ചേറെ വിശേഷങ്ങൾ, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇൻ ഡിസ്കഷൻ കൊണ്ടുവരാനുണ്ട് സിനിമയെ പറ്റി. ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹായ്, ഞാൻ നരേൻ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
3: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഒരു സ്പോർട്സ് ആക്ഷൻ കോമഡി ഡ്രാമ നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഒത്തിരി പ്രെഡിക്ഷൻസും അതേപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഓഫ് ഗട്ടാ ഗുസ്തി ഇതാ തിയേറ്റേഴ്സിൽ മാത്രമല്ല നമ്മൾ കാണുന്ന എല്ലാവരും തന്നെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ഹിന്ദി സിനിമയിലെയും എല്ലാ ഇൻഡസ്ട്രിയിലെയും വിശേഷങ്ങളുമായിട്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 36:35. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു സൺഡേ റിവ്യൂ. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു മൂവിയെ പറ്റി കൂടുതൽ സംസാരിക്കാനുള്ള മറ്റൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ തന്നെയാണ്. എക്സ്പെക്ടേഷൻസ് ഈ പറഞ്ഞ പോലെ കടന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും മുകളിലാണ് പെർഫോമൻസ്. നോട്ട് ജസ്റ്റ് വിഷ്ണു വിശാലിൻ്റെ പെർഫോമൻസ് മാത്രമല്ല ഐശ്വര്യലക്ഷ്മി ഓൾസോ. ഒരു ഇൻ്റർവ്യൂവിൽ ഐശ്വര്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലോട്ട് വന്നു. ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ കോൾ നമ്മുടെ ഐശ്വര്യലക്ഷ്മിക്ക് പോകുമ്പോൾ ഐശ്വര്യലക്ഷ്മി സെക്കൻഡ് പാർട്ടോ ഈ സിനിമയ്ക്കോ, ആദ്യത്തെ പാർട്ട് എല്ലാം അവസാനിച്ചില്ലേ, ഇനി എന്താണ് സെക്കൻഡ് പാർട്ടിൽ വരാൻ പോകുന്നത്. ഷീ വാസ് ഓൾസോ എക്സൈറ്റഡ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അതിലെ ആക്ടേഴ്സിന് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആദ്യം സിനിമ ചെയ്ത ആദ്യത്തെ ആ ഒരു പാർട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് സെക്കൻഡ് പാർട്ടിനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്നുള്ളത് ഐശ്വര്യലക്ഷ്മി ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ബട്ട് ദെൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ ചിന്താഗതികൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ എവിടെയോ ഒരു പോയിന്റിൽ ഐ പേഴ്സണലി ഫെൽറ്റ് ലൈക്ക് ഐശ്വര്യലക്ഷ്മിയെ പോലത്തെ ഒരു ആക്ട്രസ് ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ചിന്തിക്കാതെ ഒരു സെക്കൻഡ് മൂവി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാനായിട്ട് നിൽക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ എവിടെയോ തോന്നി. ആൻഡ് ദാറ്റ് വാസ് ദ വൺ ഓഫ് ദ മെയിൻ റീസൺ ദാറ്റ് ഐ വെന്റ് ആൻഡ് വാച്ച് ദ മൂവി. പക്ഷേ ആ ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്ന് തന്നെ പറയണം. അപ്പോൾ അത്ര ഗംഭീരമായിട്ട് പ്രതീക്ഷിക്കാതെ, വലിയ പ്രതീക്ഷകളൊന്നും വെക്കാതെ സിനിമ പോയി കണ്ടാൽ മതി. ഗംഭീരമായിട്ടുള്ള ഒരു മിക്സ് ഓഫ് ഹ്യൂമർ അതേപോലെ തന്നെ ഫാമിലി ഒരു എലമെൻ്റ് ആണെങ്കിൽ അത്രയും മനോഹരമായിട്ട് തന്നെ ഫാമിലി എലമെൻ്റ് കൊണ്ടുവന്നിട്ട് ഒരു വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മെസ്സേജ് കൂടി കൊണ്ടുവരുന്ന സിനിമയാണ്. റെസ്ലിംഗ് ആക്ഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ അടിപൊളിയായിട്ട് പിക്ചർ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്താണോ അവർ പോർട്രേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അത് 200% നമ്മുടെ ഓഡിയൻസിൻ്റെ അരികിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ള അത് തന്നെയാണ് സിനിമയുടെ ഒരു സക്സസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയണം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേർക്ക് തിയേറ്റേഴ്സിൽ പോയിട്ട് ഇപ്പോൾ സിനിമ കാണാനായിട്ടുള്ള ഒരു മൂട് കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒ ടി ടി റിലീസിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും പുറത്ത് വരുന്നുണ്ട്. ഡേറ്റ് ഹാസ് നോട്ട് യെറ്റ് കൺഫേംഡ്, പക്ഷേ റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് ചിത്രത്തിൻ്റേതായിട്ടുള്ള രണ്ടാമത്തെ പാർട്ട് കാണാൻ പറ്റും. ഡേറ്റ് ഇസ് യെറ്റ് ടു ബി അനൗൺസ്ഡ്. ആൻഡ് ഓൾസോ എല്ലാ ലാംഗ്വേജ് ആൾക്കാരെയും തന്നെ കേറ്റർ ചെയ്യാനായിട്ട് ചിത്രം ഇറങ്ങാൻ പോകുന്നത് തമിഴ്, തെലുഗു, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ലാംഗ്വേജസിലായിരിക്കും. സോ ആ വെയിറ്റ് ഈസ് സ്റ്റിൽ ഓൺ വീണ്ടും. അപ്പം തിയേറ്ററിൽ പോയി കാണുന്ന വേറൊരു രസം തന്നെയാണ്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദ മൂവി, ഇതാ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സിനിമ പോയി കാണാനായിട്ട് മറക്കണ്ട ഘട്ടാ ഗുസ്തി 2. അപ്പോൾ ഇനി ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതാ ഇതേ കേൾക്കാനുള്ളൂ. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതാ ഇതേ കേൾക്കാൻ

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായി ടകീകരിക്കുമ്പോൾ സൺഡേ റിവ്യൂവിൽ ഒബ്വിയസ്ലി നമ്മളൊരു ഗംഭീരമായിട്ടുള്ള ചിത്രം കട്ട കുസ്തി 2-ന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന 9 July റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മലയാളം ആക്ഷൻ ത്രില്ലർ. യെസ്, ആക്ഷൻ ത്രില്ലേഴ്സിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഒരു ആക്ഷൻ ത്രില്ലർ വരുമ്പോൾ നമുക്കൊക്കെ തന്നെ പ്രതീക്ഷകൾ വൺ സ്റ്റെപ്പ് അബവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വളരെ എന്താണ് വെയിറ്റ് ചെയ്തിരുന്ന, മലയാളികൾ വെയിറ്റ് ചെയ്തിരുന്ന കോമ്പിനേഷൻ പാർവതി തിരുവോത്ത് പൃഥ്വിരാജ് ദ വീണ്ടും ഒന്നിക്കുകയാണ് അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു സിനിമയിലൂടെ. ഐ നോബഡി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 9 July തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാനായിട്ട് ഇപ്പൊ സാധിക്കുന്നത്. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിസാം ബഷീറാണ്. ഇത് കൂടാണ്ട് തന്നെ ഒരു ഓർഡിനറി ഗവൺമെന്റ് ഒഫീഷ്യൽ, ഒരു എംപ്ലോയി, അദ്ദേഹത്തിന്റെ ലൈഫിൽ നടക്കുന്ന ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്ന സിനിമയാണെന്നുള്ളത് ട്രെയിലർ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് വളരെയധികം കുറച്ച് ഗ്രിട്ടി ആയിട്ടുള്ള ടെൻഷൻ കൊണ്ടുവരുന്ന രീതിയിലാണ് ആ ഒരു ട്രെയിലർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 minutes 15 seconds ഇഫ് ഐ എം നോട്ട് റോങ്. യെസ്, അത് തന്നെയാണ്, 2 minutes 15 seconds നീണ്ടു നിൽക്കുന്ന ട്രെയിലർ. ട്രെയിലർ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടോളൂ. അപ്പം നമുക്ക് മൂവിയെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടും. ചിത്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, വിനയ് ഫോർട്ട് എന്ന അവരാണ് ബാക്കി കഥാപാത്രങ്ങളെയൊക്കെ, മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ദ സ്ക്രീൻ പ്ലേ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ സമീർ അബ്ദുള്ളാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയുടെ ആ മ്യൂസിക് സെറ്റിങ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒബ്വിയസ്ലി പൃഥ്വിരാജ് ജേക്സ് ബിജോയ് കോമ്പിനേഷൻ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കോമ്പിനേഷന് കൂടി ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരുടെയും പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. 9 July ചിത്രത്തിൻ്റെതായിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ലോഡായത് മെസ്സേജ്. സന്തോഷ്, എന്നാൽ സന്ദീപിന് സന്തോഷിൻ്റെ വക ഒരു ഗുഡ് ഈവനിങ് മെസ്സേജാണ് വന്നേക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ടു യു ടു എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് സന്തോഷ്. അതേപോലെ തന്നെ അരുൺ ബ്രോ എന്താണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മിപ്പിക്കാറുള്ളത് കൊണ്ട് കാറിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6 ബോട്ടിലില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് എൻഷുവർ ചെയ്തുകൊണ്ട് എനിക്കിത് ആ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഇതേ അരുൺ ബ്രോ ചെയ്ത പോലെ തന്നെ കാറിൻ്റെ അകത്തൊക്കെ പുറത്ത് ട്രാവൽ ചെയ്യുന്നവരാണ് അധികം എന്നുണ്ടെങ്കിൽ വെള്ളം കരുതാനായിട്ട് മറക്കണ്ട. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആ ഒരു ഇൻഫർമേഷൻ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മാറ്റണി മാഷബിൽ നിന്നും ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ 917 ഈവനിങ്സ്. ഇപ്പോൾ വണ്ടർഫുൾ ഒരു ട്രാക്ക് കമ്മിങ് അപ്പ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സൂൺ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
0: Radio Suno 91.7

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഗുഡ് ഈവനിങ് മാറ്റിനിയും മാഷപ്പിന്റെ ടൈമിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിസയും സന്ദീപൊക്കെ ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ തിരിച്ചെത്തുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോഡി സ്ക്രീനിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് തിരിച്ചെത്തുന്ന ഒരു കഥയെക്കുറിച്ചിട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും കുറച്ചധികം ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പ്രിയേട്ടന് അറിയാം എന്നുള്ളൊരു കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് നടി ലിസി എന്ന് പറയുന്നത്. എന്തായാലും ലിസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയെത്ര സിനിമകൾ, ആ ഒരു മുഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പല ക്യാരക്ടേഴ്സായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 38 വർഷങ്ങൾക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്ന ഒരു സന്തോഷം കൂടിയാണ് ലിസി പങ്കുവച്ചിരിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ് ലിസി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. പ്രിയദർശന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുപാട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ ഈ ലിസി പങ്കുവച്ച കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും സെറ്റിലെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് അതിൽ കല്യാണി പ്രിയദർശനും കാണാനായിട്ട് നമുക്ക് സാധിച്ചു ഈ ഒരു കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആ ഒരു പരസ്യത്തിൽ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്തത്. ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ അടുത്തുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ആ സെറ്റിലും കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ലിസി എന്ന് പറയുന്ന നായിക, പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ എത്ര സിനിമകളിലുണ്ടായിരുന്നു? നിങ്ങൾക്ക് എത്ര എണ്ണം പറയാൻ പറ്റുമെന്ന് ഒന്ന് നോക്കൂ. ഓർമ്മയിലുള്ളതൊക്കെ മെസ്സേജ് അയക്കൂ 5000097 ലേക്ക്. മാറ്റിനി മാഷപ്പാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ദിസ് ഈസ് അപർണ ബാലമുരളി. റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂട.
5: റേഡിയോ സെനോ 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ലിസി എന്ന് പറയുന്ന നായികയുടെ ചില നിമിഷങ്ങൾ, ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ലിസി തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു കുറിപ്പും കുറെ ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയേട്ടനോടൊപ്പം അവസാനം പ്രവർത്തിച്ചിട്ട് 38 വർഷമായിരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷത്തിലാണ്. ഞങ്ങൾ അവസാനമായി ഒരുമിച്ചുണ്ടായിരുന്നത് ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കല്യാൺ ജ്വല്ലേഴ്സിന് വേണ്ടി ഈ പരസ്യത്തിൽ ഞാൻ എന്റെ മകൾ കല്യാണി പ്രിയദർശന്റെ റീൽ അമ്മയായിട്ടാണ് എത്തുന്നത്. പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഭിലാഷ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സെറ്റിൽ പരിഭ്രമം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. കാരണം പ്രിയേട്ടനെ എന്നെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ അറിയാം. എന്റെ മികച്ചതും മോശവുമായ മുഖഭാവങ്ങൾ വളരെ നന്നായി അദ്ദേഹത്തിന് അറിയാം. എന്നെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ഇത് കേട്ടപ്പോൾ പ്രിയേട്ടൻ തമാശയായി പറഞ്ഞു, അവളുടെ നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളും എനിക്കറിയാമെന്ന്. സെറ്റിലെത്തിയപ്പോൾ എനിക്കൊരു ഹോം ഫീലിംഗ് ആയിരുന്നു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് അടക്കി പിടിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു. മുഴുവൻ ഷൂട്ടും ഒരു ആഘോഷം പോലെയായിരുന്നു. പ്രിയേട്ടനും കല്യാണിക്കും ഒപ്പം പ്രവർത്തിക്കാൻ ലഭിച്ച ഈ ഒരു മികച്ച അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇതാണ്: കൂടെ അഭിനയിക്കുന്നത് മകൾ കല്യാണി പ്രിയദർശൻ, ക്യാമറയ്ക്ക് പിന്നിലിരുന്ന് സംവിധാനം ചെയ്യുന്നത് പ്രിയദർശൻ. എന്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയായ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ലിസി പറഞ്ഞിരിക്കുന്ന കാര്യം. ഒപ്പം ഫാൻസിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സമയം ഞാൻ കുറച്ചു മുൻപ് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു: പ്രിയദർശന്റെ ക്യാമറയ്ക്ക് മുന്നിൽ എത്ര തവണ, അതായത് ഏതൊക്കെ സിനിമകളിലായിട്ടാ ലിസി എത്തിയിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും ചിത്രവും ഒക്കെ തന്നെ ആദ്യം പറയുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ മറ്റൊരുപാട് ചിത്രങ്ങളുണ്ട്. ഒന്നും കൂടി ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഒരു 5 സിനിമകളും 6 സിനിമകളും ഒക്കെ പറഞ്ഞവരുണ്ട്, അതിൽ കൂടുതൽ പറയാനും ശ്രമിക്കുന്നവരുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, 5-6 അല്ല, ഒരുപാട് സിനിമകളുടെ ലിസ്റ്റ് നിങ്ങളുടെ മൈൻഡ്സിൽ വരും. ഒന്ന് മെസ്സേജ് അയക്കുക 5000917 ലേക്ക്.

0: sono.
1: Messi, Ronaldo, Mbappé, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Remittance partner.
4: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
1: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
4: morning savari
5: Malabar Golden Diamonds Morning Savari
6: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: In association with
8: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
9: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home. Ittayo chennamo ittayo chennamo ittayo chennamo ittayo chennamo ittayo
12: chennamo. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
0: Chennai beats.
3: Double head of the hour.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

38 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ലിസി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും ക്യാമറയ്ക്ക് പിന്നിൽ ഡയറക്ടറായിട്ടിരിക്കുന്നത് പ്രിയദർശനും. അങ്ങനെ ആ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ലിസിയുടെ ഒരു വലിയ സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എത്ര സിനിമകളിലായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തിയിട്ടുണ്ടായിരുന്നത്? പ്രിയദർശന്റെ ഡിറക്ഷനിൽ എത്ര സിനിമകളിൽ ലിസി അഭിനയിച്ചിട്ടുണ്ട്? ചിലപ്പോൾ അത് ചെറിയ വേഷങ്ങളായിരിക്കാം, വലിയ വേഷങ്ങളായിരിക്കാം, സെൻട്രൽ ക്യാരക്ടറായിരിക്കാം. അപ്പൊ ആലോചിച്ച് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ചിത്രം പറയുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്, അത് ആണ് അവസാനമായിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തായാലും ആദ്യത്തേത് ഓടരുത് അമ്മാവ ആളറിയാം എന്ന് പറയുന്ന 1984 സിനിമയാണ്. ശ്രീനിവാസൻ സാറിന്റെ കഥയ്ക്ക് പ്രിയദർശൻ സാറിന്റെ സംവിധാനം. ഈ ഒരു സിനിമയാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ലിസി ജോയിൻ ചെയ്യുന്ന ഒരു പ്രിയദർശൻ മൂവി. അതിനുശേഷം പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അതിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. 1985 കൊച്ചിൻ ഹനീഫയുടെ കഥയിൽ പ്രിയദർശൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ്. പിന്നെ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന് പറയുന്ന സിനിമ. പിന്നെ 1985 ബോയിങ് ബോയിങ് സിനിമ, അതുപോലെ അരം പ്ലസ് അരം ഈസ് ഈക്വൽ ടു കിൻഡരം, പിന്നെ പുന്നാരം ചൊല്ലി ചൊല്ലി, അത് 1985 സിനിമയാണ്. പിന്നെ താളവട്ടം, ഇത് ആരും മറക്കൂലല്ലോ, 1986 പ്രിയദർശൻ സാറിന്റെ സിനിമ. അതിനുശേഷം 86 രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം. പിന്നെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് പറയുന്ന 86 മറ്റൊരു ചിത്രം. പിന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ, അതും നമ്മൾ മറക്കില്ല, ഉറപ്പായിട്ടും മറക്കില്ല. ശ്രീനിവാസൻ സാറിന്റെ കഥയിലെ പ്രിയദർശൻ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവി. പിന്നെ ദീം തരികിടതോ, ആ സിനിമ ഓർമ്മയുണ്ടോ? ഇതൊരു കോമഡി ചിത്രം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് പറയുന്ന മറ്റൊരു ചിത്രം. പിന്നെ ചെപ്പെന്ന് പറയുന്ന ലാലേട്ടന്റെ ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിം. പിന്നെ വെള്ളാനകളുടെ നാട്, 1988 ഇറങ്ങിയ ആ ഒരു സിനിമ. അതിനോടൊപ്പം ഒരു മുത്തശ്ശി കഥ എന്ന് പറയുന്ന 1988 സിനിമ. അതിനുശേഷം ചിത്രം 1988 അവസാനമായി പ്രിയദർശന്റെ ഒരു മൂവിയിൽ ലിസി അഭിനയിച്ചത് ഈ ചിത്രത്തിലായിരുന്നു. അങ്ങനെ ചിത്രം വരെ എത്തി നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, ടോട്ടലി പറയുകയാണെങ്കിൽ 16 സിനിമകൾ. ഇത്രയധികം സിനിമകളിലാണ് അങ്ങനെ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ലിസി

സി അഭിനയിച്ചിരിക്കുന്നത്. അതിനൊക്കെ ശേഷം വീണ്ടും 38 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു ആഡ് ഫിലിമിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇവർ ഒന്നിക്കുന്നത്. ഇതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കുറച്ചധികം ലൊക്കേഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇവർ 3 പേരും കൂടി ഒന്ന് ഒന്നിക്കണം, ഒരു സിനിമയിൽ കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കാണൂ. കണ്ടിട്ടുണ്ടാവും, മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും സോ ഹാപ്പി. ആൻഡ് ആക്ച്വലി ലിസി ഇനി ഒരുപാട് സിനിമകളിൽ വീണ്ടും തിരിച്ചെത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ലിസി എന്ന് പറയുന്ന ഒരു നല്ലൊരു കലാകാരി വീണ്ടും മലയാള സിനിമകളിലേക്ക് ഒരുപാട് ഒരുപാട് വേഷങ്ങളിൽ എത്തട്ടെ. ഇപ്പം എന്തായാലും ഈ സിനിമാ ലിസ്റ്റുകൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ വിട്ടുപോയി, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. 917 ഈവനിങ്സുമായിട്ട് ദാ ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യും സന്ദീപ് സോ എവറി വൺ ടേക്ക് കെയർ. നാളെ രാവിലെ വീണ്ടും 10 മണിയാകുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്. ജൂലൈ 5th ഞായറാഴ്ച ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ. ഒരു മാസം തുടങ്ങി നമ്മൾ ആദ്യത്തെ ആ ഒരു വീക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതേ നമുക്ക് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആ ന്യൂ ഇയർ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഓണം സെലിബ്രേഷൻ കാണാനായിട്ട് സാധിക്കും. ദിവസങ്ങളൊക്കെ എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് ഒരൈഡിയ ഇല്ല. ബട്ട് ദെൻ യെസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Good evening listeners, once again ellarkum or adipoli evening wishes ningada arigilekku ethikkumbol athi manoharamayittulla or evening aanu. Chaayekku kudicha ellarum set aano ushar alla nundengil or chaayu kudikkanayittu suhurthu aayito alla nundengil namukku ethom priyapettavaru aayittu povan pattuna or samayam thaniyana. Climate onnum adhigam mosham alla, pakshe ennalum nammal sookshikkendathayittulla oru paadu kaaryangal undu, oru paadu schedules undu. Ee schedules um kaaryangalilo ottakka namukku thirichayaram, but at the very outset ningada വിശേഷങ്ങൾ കേൾക്കാനായിട്ട്, വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. 5000-00917 ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ടും നിങ്ങളുടെ രീതിയിലേക്ക് എത്തിക്കാനായിട്ടും ഞാൻ ദാ റെഡിയായിട്ട് സെറ്റായിട്ടിരിക്കുമ്പോൾ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും തന്നെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഗുഡ് ഈവനിങ്. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 3:46. അങ്ങനെ ഒരു അടിപൊളി വെൽക്കം ഒക്കെ തന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനർജി കൂടുതലായിരിക്കും, കാരണം പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ആ ഒരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എനർജി ഹൈയിലായിരുന്നാലേ നമുക്ക് ആ ഒരു വീക്കെൻഡ് വളരെ മനോഹരമായിട്ട് ഇനി വരാൻ പോകുന്ന വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റോർ ദ എനർജി. മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസിന് കൂടി വെയിറ്റിംഗ് ആണ് ഞാൻ. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജസ് പോകുന്നോട്ടെ. 5000-00917 ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now available on Vodafone Shoof app. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8 മിനിറ്റും 7 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM, 917 evenings in the time. Sandeep Anu Kooda join cheyyunnu. The studio clock il samayam 5 mani kazhinja 13 minutum 49 secondum. Yet another beautiful evening എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഗുഡ് ഈവനിങ് വിഷസ് അയച്ചുകൊണ്ട് അഖിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റഫി ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് ഓൾസോ ജോബിൻ ഗുഡ് ഈവനിങ് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജോസിൻ്റെ ഗുഡ് ഈവനിങ് വിഷ് വന്നിട്ടുണ്ട്. ആൻഡ് എന്താ വിശേഷം ചോദിച്ചിട്ട് പ്രശാന്ത് ബ്രോ മെസ്സേജ് അയക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു അവിടെ, എങ്ങനെയാണെന്ന് കരുതുന്നു പ്രശാന്ത് ബ്രോ. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. അഖിലാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള വിഷസ്, ആബിദ് എന്നാണ് ഫ്രണ്ടിന്റെ പേര് കേട്ടോ. സോ ആബിദിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ആ ഒരു ബർത്ത്ഡേ വിഷോട് കൂടി ആകട്ടെ ഇന്നത്തെ നമ്മുടെ ആ ഒരു വിഷസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ആബിദ്.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ആദർശിന്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. ശ്യാം ഗുഡ് ഈവനിങ് പറയുന്നു, ദിലേഷ് ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ റഫീഖ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. റഫീഖ് നേരത്തെ ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടില്ലായിരുന്നു. യെസ്, ആ റഫീഖ് അല്ല കേട്ടോ, ഇത് വേറെ റഫീഖ് ആണ്. ആസിഫ് ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. നജീബ് ഗുഡ് ഈവനിങ് വിഷിന്റെ കൂടെ തന്നെ നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ് നജീബ് അറിയിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജെസ്സിക്കും അതേപോലെ തന്നെ ഹസ്ബൻഡായ തോമസിനും ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒന്ന് അറിയിച്ചേക്കണം. തീർച്ചയായിട്ടും ജെസ്സിക്കും തോമസിനും വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനത്തെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ആർക്കെങ്കിലും ഒക്കെ പറയാൻ വിട്ടുപോയ വിഷസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ കഥകളൊക്കെ കേൾക്കാനായിട്ട്. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ഷിഫ്റ്റുകളെ പറ്റി പറയാനുണ്ട് ലൈഫിൽ. ഇപ്പം മീൻസ് ഈ ഒരു പോയിന്റിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ്, ലൈഫിൻ്റെ താളം തന്നെ തെറ്റിപ്പോകുന്ന കുറേയേറെ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇറെഗുലാരിറ്റിയിൽ നിന്നും തീർച്ചയായിട്ടും നമുക്കൊരു ഷിഫ്റ്റ് വളരെയധികം ആവശ്യമുള്ളതാണ്. ബദ്ധൻ ആ ഒരു ഷിഫ്റ്റ് എന്താണെന്നറിയാൻ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനു 91.7 FM. ഐ ബി വിത്ത് യു ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു അടിപൊളി പാട്ടിലേക്ക്. RDX എന്ന സിനിമയ്ക്ക് വേണ്ടി ബെന്നി ദയാൽ ആൻഡ് ഓൾസോ രഞ്ജിത്ത് പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക്. കീപ് ലിസണിംഗ്, സ്റ്റേ ട്യൂൻഡ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: One, seven evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de riji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Suno 91.7 FM 917 evenings in the time ആണ്. സതീവാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്കൊരു ബർത്ത്ഡേ വിഷ് തന്നെ ആദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് നിജോമോൻ ജോസഫ് ആണ് മെസ്സേജ് അയച്ചേക്കുന്നത് കേട്ടോ. സോ നിജോമോൻ ജോസഫിൻ്റെ മെസ്സേജിലേക്ക് വൺ സെക്കൻഡ് ലോഡിംഗ് ആണ്. ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ? ഷോർ ഷോർ ഷോർ. എന്താണ് മുത്തയ്യ ഒരു ചോദ്യം? മെനി മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡോക്ടർ സമർ മോൾ. അങ്ങനെ തന്നെയല്ലേ പേര്? സമർ മോൾ. യെസ്, സമർ മോൾ. അപ്പോൾ ഡോക്ടറിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ആസ് വെൽ. ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ടീം സനയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. And yes, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം. ഞങ്ങളും വിഷ് ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ.

യെസ്, സോ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആ ഒരു വിഷസും കാര്യങ്ങളും ഒക്കെ നൽകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷമായിരിക്കും. എന്തായാലും ആ ഒരു വിഷസ് കൂടി പറഞ്ഞു കഴിയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയ വിഷസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ദൈവം മുജി ബ്രോ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ മുജി ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, എന്താണ് പരിപാടി, ഖത്തറിൽ ആണെന്ന് കാണിക്കാൻ ദൈവം. മുജീബ് ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബദ്ദൽ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും വെയിറ്റിംഗ് ആണ് ആ വിശേഷങ്ങളൊക്കെ കേൾക്കാനും അറിയാനും ഒക്കെ ആയിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിൻ്റെ കാര്യം കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഷിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആരും പേടിക്കേണ്ട, വളരെയധികം പേടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, പേര് കേട്ട് ആരും തന്നെ പേടിക്കേണ്ട, ആദ്യമേ അത് പറയുകയാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയറിയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാൻ മടി വരുന്ന സാഹചര്യത്തിൽ, എസ്പെഷ്യലി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു തിയറി ഫോളോ ചെയ്താൽ മതി എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നേ തെറ്റില്ലല്ലോ. സോ ഞാൻ അറിഞ്ഞ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി ദേ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ്. ഈ ഒരു തിയറി അനുസരിച്ച് നമുക്ക് ഏതൊരു ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റി നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഓഫീസ് കഴിഞ്ഞ് നേരെ ജിം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് തന്നെ രാവിലെ ഓഫീസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈവനിങ് തിരിച്ച് വരുന്ന കഴി ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ജിമ്മിൽ കയറും. ഈ ഒരു തീരുമാനം നമ്മൾ മനസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി ശരിക്കും നടപ്പിലായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഡെയിലി സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സ്കെഡ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പല പ്ലാൻസും കാണും. ആ പ്ലാൻസൊക്കെ എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ വീട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഈ ഒരു തിയറിയുടെ എന്താ ഗുട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ളൊരു സംഭവം നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലെ കുട്ടികൾ തന്നെ ബുക്ക് വായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശീലം അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് അറ്റ് എ പോയിൻ്റ് ഒരു ബുക്കല്ല ഒരു രണ്ട് മൂന്ന് ബുക്ക് വായിക്കാൻ അങ്ങ് തുടങ്ങുക. ഓക്കെ, സോ അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ ഒരുമിച്ചിരുന്ന എല്ലാ ബുക്കും കൂടെ വായിക്കാനല്ല, ബട്ട് ദെൻ നമ്മൾ വാഷ്റൂം പോകുമ്പോൾ ഈവൻ വാഷ്റൂമിൻ്റെ അകത്ത് പോലും നമുക്കൊരു ബുക്ക് വയ്ക്കാം, കാറിൻ്റെ അകത്ത് ഒരു ബുക്ക് വയ്ക്കാം, ഓഫീസിൽ നമ്മുടെ ആ ഒരു ഇരിക്കുന്ന സ്പേസിൽ കുറച്ച് ബുക്ക്സ് കൊണ്ടുവയ്ക്കാം, അതേപോലെ തന്നെ നമ്മുടെ കൗച്ചിൽ, നമ്മുടെ ലിവിങ് ഏരിയയിൽ, ബെഡ്റൂമിൽ, കിച്ചണിൽ, എല്ലാ ഏരിയയിലും, ബാൽക്കണി ഏരിയയിലൊക്കെ തന്നെ നമ്മൾ ബുക്ക്സ്, ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബുക്ക്സ് കേട്ടോ, സെയിം ബുക്ക് അല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബുക്ക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരേ ദിവസം പല ജോണേഴ്സിലുള്ള കഥകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഫസ്റ്റ് തിങ്. ആൻഡ് ഓൾസോ ഇറ്റ് റിമൈൻഡ്സ് അസ് ആ ബുക്ക് വായിക്കാനുണ്ട്, അപ്പോൾ ക്ഷീണിച്ച് വന്നിരിക്കേണ്ട. ചിലപ്പോൾ ഓഫീസ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയതായിരിക്കും, കൗച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയയിലിട്ടേക്കുന്ന സോഫയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ ബുക്ക് കാണുന്ന ബുക്ക് കയ്യിലെടുക്കും, നമ്മൾ കുറച്ച് വായിക്കാൻ തുടങ്ങും. സോ ഇതൊരു ശീലമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ ഇൻറ്റൻഷൻ ഇംപ്ലിമെൻറ്റേഷൻ തിയറി വർക്കാവുന്നത് എന്ന് എക്സ്പേർട്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വലിയൊരു ഷിഫ്റ്റ് ഈ ഒരു രീതിയിലൂടെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. സോ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമുള്ള ആ ഒരു ഹാബിറ്റ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞ് അയ്യോ ശീലമാണ്, അയ്യാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നുള്ള ചിന്താഗതികളിലോട്ട് പോകുന്നതിന് മുന്നേ കാര്യം നടത്താനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുക. അതാണ് പറഞ്ഞാൽ രാവിലെ തന്നെ ജിമ്മിലോട്ട് പോകുന്നതിന് മുന്നേ ജിം ഡ്രസ്സും ജിമ്മിലേക്ക് കൊണ്ടുപോകേണ്ട വാട്ടർ ബോട്ടിലും എല്ലാം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സംഭവം നടക്കും, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി നടപ്പിലാകും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. നമുക്ക് എന്തായാലും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം വളരെയധികം ഇഫക്റ്റീവായിട്ട് എല്ലാവരും ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പക്ഷേ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എവിടെയോ ഞാൻ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ആരും വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. കീപ് ഡ്രിങ്കിങ് വാട്ടർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, യുവർ ഹെൽത്ത് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ കെയർ ചെയ്യുന്ന പോലെ ഐ ഓൾസോ കെയർ ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ ഇതാ കൂടെ അടിപൊളി പാട്ടുകളും ഒരുപാട് ടിപ്സുകളും ഒരുപാട് മോട്ടിവേഷനുമായിട്ട് ഞാൻ കൂടെയുണ്ട് ഗൈസ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 380.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 440.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 465 ഖത്തർ റിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 504 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലക്കാസ് എൻഡ്. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലക്കാസ് എൻഡ്.

0: 6699.
1: Safa Water, trusted by families, delivered by Safa.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
1: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം 5 മണി മുതൽ 9 മണി വരെ. നമ്മുടെ ഷോ ടൈമിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ബട്ട് ദെൻ ആഫ്റ്റർ വർക്ക് നമ്മൾ വർക്ക് ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു ടൈം, ഒരു റിയാലിറ്റി ചെക്ക് തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ ഒരു സക്സസ്, മുന്നോട്ടുള്ള ഒരു കുതിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ഫോം ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അധികം പ്ലാൻ ചെയ്യേണ്ടത് ആ ഒരു ടൈം സ്കെഡ്യൂളാണ്, നമ്മളുടെ ആഫ്റ്റർ വർക്ക് ലൈഫ്. ആഫ്റ്റർ വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിൽ തന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഷേപ്പിങ്ങിന്, ആ ഒരു ഷിഫ്റ്റിങ്ങിന് സഹായിക്കുന്ന വളരെ കുറച്ച് ടിപ്പുകളാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു ഷിഫ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ജൂലൈ 5 ഞായറാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 48 മിനിറ്റും 26 സെക്കൻഡും. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഷിഫ്റ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. എഫ് എൻ അക്കൗണ്ടിൽ നിന്ന് ഫർഹാനാണ് മെസ്സേജ് അയച്ചത്. ഓക്കെ ഫർഹാൻ, ഞാൻ ആക്ച്വലി ഫർഹാനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ആളൊരു ബർത്ത്ഡേ വിഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ബർത്ത്ഡേ വിഷ് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ആശാൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എഫ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. ആൻഡ് പറയേണ്ട ആളുടെ പേരും പറഞ്ഞിട്ടില്ലായിരുന്നു. ആൻഡ് പറയേണ്ട ആൾ വൈഫ് തന്നെയാണ്, ബട്ട് ഒരു ബിലേറ്റഡ് വിഷസ് ആണ്. സോ അതിനുള്ള പണി നേരത്തെ കിട്ടിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ദാ ഫർഹാൻ്റെ ആ ഒരു വിഷസിലേക്ക് തന്നെ. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 3, അപ്പോൾ വിഷസ് അറിയിക്കാനായിട്ട് പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് എ ഫ്രൈഡേ. ഓക്കെ, അത് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിഷസ്, ദാ ആ ഒരു ബിലേറ്റഡ് വിഷസ് നമ്മുടെ പാസ് ഓൺ ചെയ്യുകയാണ് സനയ്ക്ക് വേണ്ടിയിട്ട്. ഫ്രം ഫർഹാൻ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സന, ബിലേറ്റഡ് വിഷസ്.

വൺസ് അഗൈൻ വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സന. ബിലേറ്റഡ് വിഷസ് ആണെങ്കിൽ പോലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള വിഷസ് നേർന്നുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ആ ഒരു രണ്ടാമത്തെ ഷിഫ്റ്റിലേക്കാണ്. സോ ആദ്യം പറഞ്ഞിരുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറിയാണ്. കേൾക്കുമ്പോൾ വലിയ സംഭവമൊക്കെ ആയിട്ട് തോന്നിയാലും നമ്മുടെ ഇൻറ്റൻഷൻസിനോട്, നമ്മുടെ ഉദ്ദേശങ്ങളിലോട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നീതി പാലിക്കണം, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഇത് മാത്രമാണ് ബേസിക്കായിട്ട് ആദ്യത്തെ തിയറിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ തിയറിയിലേക്ക് വരുമ്പോൾ ഈ ഒരു തിയറി എനിക്ക് പലപ്പോഴും ശരിയാണ്, നമ്മൾ പല കാര്യങ്ങളും പൈലപ്പ് ചെയ്യുന്നുണ്ട്, കൂട്ടി വെക്കാൻ ഒരു സ്വഭാവം, അത് മടി കാരണമാണ് ബേസിക്കലി. അപ്പോൾ ആ ഒരു മടി അങ്ങോട്ട് എടുത്ത് മാറ്റുക. നമുക്ക് ഡെയിലി അപ്പോയിൻമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോണ്ട്രീസ്, ഗ്രോസറീസ്, ഇതൊക്കെ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മെയിൻ്റനൻസ് വർക്ക്, എന്ത് തന്നെയാണെങ്കിലും ഇത് ഓൺ എ ഡെയിലി ബേസിസ് തീർക്കാൻ പറ്റിയതൊക്കെ തീർക്കുക, അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കുക, കൂട്ടി വെക്കാണ്ടിരിക്കുക. കാരണം ഫ്രൈഡേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ലീവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും. എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 24 hours എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണത്. ആ ഒരു സമയം വീട് ക്ലീൻ ചെയ്തും ലോണ്ടറി ചെയ്തും ഗ്രോസറി ചെയ്തും എന്നിട്ട് നമ്മൾ തന്നെ സ്വയം പഴിക്കും, അയ്യോ ഈ സമയം വേസ്റ്റായല്ലോ, എനിക്കെപ്പോൾ നോക്കിയാലും പണിയാണ്. ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനത്തെ ലൈഫ് മെയിൻ്റനൻസ് വർക്ക്സ് ഒക്കെ തന്നെ ഒരു കൗച്ചിൽ ഡെയിലി പോയി കിടന്ന് അല്ലെങ്കിൽ ഈവനിങ് സമയം പോയി കിടക്കുന്നതിനെക്കാട്ടിലും ഒരു സോഫയിൽ പോയി കിടന്ന് ആ ക്ഷീണം തീർക്കുന്നതിനെക്കാട്ടിലും ഈ വർക്കൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഓരോ ദിവസങ്ങളായിട്ട് തീർത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷിഫ്റ്റ് സക്സസ്ഫുള്ളി നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മേജർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഷിഫ്റ്റ് കൂടിയുണ്ട്. ആ ഒരു ഷിഫ്റ്റ് കൂടെ കഴിഞ്ഞാൽ ഒരു 80% നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു 3rd ഷിഫ്റ്റ് കൂടിയായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിൻ്റെ സമയത്തിലേക്ക് ഞാൻ പോകുമ്പോൾ, ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ചധികം ടിപ്പുകളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തിയിരിക്കുന്നത്. വൈ? ബിക്കോസ് ഒരു പുതിയ മാസം തുടങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് കെൻ ബി മെയ്ഡ് പോസിബിൾ അല്ലേ. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് ദ പോസിബിൾ ആവുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടുന്നു ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ഔട്ട്.

0: Sono. Radio Sono. 91.7 FM. Radio Sono. Qatar's happiness frequency. Radio Sono.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: അപ്പാ ഒരു കഥ സൊല്ലവാ.
5: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
6: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
5: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
7: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
5: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
9: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
10: ഫുട്ബോൾ മേനിയ.
11: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിംഗിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
9: ഫുട്ബോൾ
10: മേനിയ.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome back. Radio Suno 91.7 FM 917 evenings in the time. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ജൂലൈ 5 ഞായറാഴ്ച ദിവസം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:22. അങ്ങനെ ദേ മറ്റൊരു ഈവനിങ് ടൈമാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മന്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷിഫ്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫിൽ മേജറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഷിഫ്റ്റുകൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാണെങ്കിൽ ദാ ഈ ഷിഫ്റ്റുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യത്തെ 2 ഷിഫ്റ്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3-ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കുറേ ബിലീഫ്സിന് ഒരു ഡാമേജ് വരുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുത്താൻ സാധ്യതകൾ ഉള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതെന്താ അങ്ങനെ സംഭവിച്ചേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നതിനോട് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത് അത് കോൺഫിഡൻസ് തന്നാലല്ലേ നമുക്ക് ആ ഒരു കാര്യത്തിനോട് വിശ്വാസം വരുള്ളൂ, നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് മുന്നേ കോൺഫിഡൻസ് വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇത് മാത്രമല്ല, ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാൻ നമ്മൾ ജിമ്മിലോട്ട് പോകുന്നത് എനർജി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ എനർജൈസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. ഇനി ഇതൊന്നും അല്ല, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാം ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമാണോ? ഇത് തന്നെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ട്രഡീഷണലായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്. നമ്മൾ ബേസിക്കലി നമ്മളെ തന്നെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും എന്നുള്ള കാര്യം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്നാലും നമ്മൾ ആ ഒരു കാര്യത്തിനോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ ഒരു എക്സസൈസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മെഡിറ്റേറ്റിംഗ് ആണെങ്കിലും നമുക്ക് ലൈഫിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നിനെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൂഡ് ശരിയല്ല, അല്ല നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ഡാമേജ് ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ ബേസിക്കലി പുറത്തു പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഡിന്നറിന് പോകുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾക്ക് വരേണ്ട ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്ന അളിയാ ഞാൻ വരുന്നില്ല പിന്നെ നോക്കാം ഒരു മൂഡില്ല ഇത് പറയുന്നതിനെക്കാട്ടിലും അവരുടെ കൂടെ അന്നത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ചെയ്തു തീർത്തിരിക്കും എന്നുള്ളത്. സോ ഈ നോട്ട് റെഡി എന്നുള്ള സംഭവം ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് എക്സ്പേർട്സ് പറയുമ്പോൾ വൈ നോട്ട് നമ്മളിത് ട്രൈ ചെയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ദാറ്റ് വി ആർ ട്രസ്റ്റ് വർത്തി. അപ്പോഴാണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരുന്നത്. ഈ ഒരു ചെറിയ കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു ഫിലോസഫി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബദ്ധൻ പറഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ദ ചേഞ്ച് ഈസ് ഇൻക്രെഡിബിൾ. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നവർ ചെറുതായിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാനും എൻ്റെ ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ചിലത് സക്സസ്ഫുൾ ആവും, ചിലത് ലൈഫിൻ്റെ പാർട്ട് തന്നെ ആയി മാറാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ലൈഫിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കി തരുന്ന പുതിയൊരു ലൈഫ് നമുക്ക് ചിലപ്പോൾ സമ്മാനിക്കുന്ന മാറ്റങ്ങളായിരിക്കാം ഈ ഒരു ചെറിയ ചേഞ്ചിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്. അങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദാ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് എ ഗെയിം. അപ്പോൾ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഗെയിം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഒരു അടിപൊളി ഗെയിമുമായിട്ട് തിരിച്ചെത്തുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10:34. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
5: Quite exciting.
4: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.
7: Evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റും 11 സെക്കൻഡും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. എല്ലാവരും ദേ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നു, ഒരുപാട് പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പെഷ്യലി ഒരു മന്ത് സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സുലൈമാനി കുടിച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് മറന്ന് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ആ ഒരു മൊമെൻറ്റ് മാത്രം എൻജോയ് ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനിടയിൽ എത്ര സുലൈമാനി കുടിച്ചു അല്ലെങ്കിൽ കുടിക്കും? ഈ ഒരു ചോദ്യം കുറച്ച് മുന്നേ ഓഫീസിൽ തന്നെ ഒരു തർക്കം ഉണ്ടായത് ഒരു ദിവസം എത്ര സുലൈമാനി കുടിക്കും എന്നുള്ള ഒരു കണക്കിനെ ചൊല്ലിയിട്ടാണ്. ഇവിടെ കണക്കെടുത്ത് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ സുലൈമാനി കുടി ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു 10-20 സുലൈമാനി ഒരു ദിവസം കിട്ടിയാലും, ടു ബി ഫ്രാങ്ക്, ഷുഗർ കുറച്ച് വളരെ ചുരുക്കം യൂസ് ചെയ്തിട്ട് ആ ഒരു സുലൈമാനി കിട്ടിക്കഴിഞ്ഞാൽ 20 എണ്ണം ആണെങ്കിലും ഞാൻ കുടിക്കും, 25 എണ്ണമാണെങ്കിലും, 30 ആണെങ്കിലും. അപ്പോൾ ഈ ഒരു കൗണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് പ്രൊവൻ റെക്കോർഡ്, ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന ഞാനും എൻ്റെ ഒരു 2-3 സുഹൃത്തും, അതിൻ്റെ കൂട്ടത്തിൽ അഷ്ടമി ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് കുടിച്ചു തീർത്ത ഗ്ലാസിൻ്റെ കണക്ക് കണ്ടിട്ട് കടക്കാരൻ തന്നെ ഞങ്ങളുടെ മുഖത്തോട്ട് ദയനീയാവസ്ഥയോടെ നോക്കിയ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാക്സിമം സുലൈമാനി എത്രയാണ് ഒരു ദിവസത്തെ കൗണ്ട് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഒരു ചെറിയ കഥ പറയാനുണ്ട്, 5000-00917-ലേക്ക്. അപ്പോഴത്തേക്കും ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പുണ്യവചനങ്ങളിലൂടെ ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: You are listening to Radio Suno 91.7 FM. 91.7 FM.
5: Qatar's happiness frequency.
4: Radio Suno.
6: Adi, ende birthday celebration enda chelavu ende.
7: Samsung mandi mandi.
8: Oof. ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി മദ്ബി മദ്ഫൂഡ് മദ്ഗൂത്ത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
10: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
11: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
12: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
13: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
14: നമസ്കാരം, ഞാൻ രമ്യ നമ്പീഷൻ.
15: യു ആർ ലിസണിംഗ് ടു
14: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
16: You're listening to 917 evenings.
0: Joy Alucas 917 evenings
17: presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM, 917 evenings into time. Sandeep Anu Khode join cheyyunnathu the studio clock. Il samayam 6 mani kazhinja 41 minutum 6 secondum. യെസ്, അപ്പോൾ ഈ ഒരു ടൈം കുറച്ചധിക നേരമായിട്ട് നമ്മൾ കുറേ ഫിലോസഫീസ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഫിലോസഫിയിലേക്കല്ല, ആ ഒരു ഫാക്റ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ബട്ട് ദെൻ ഫാക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ചോദിച്ചൊരു കാര്യമായിരുന്നു, ഒരു ദിവസം മാക്സിമം പോയാൽ എത്ര സുലൈമാനി കുടിക്കും എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മാക്സിമം ആണ് കേട്ടോ പറഞ്ഞത്. ഞാനൊരു 10-20 എണ്ണം എന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് 10-20 എണ്ണമൊക്കെ ചുമ്മാ കള്ളക്കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ ഇവിടെ വരുന്നുണ്ട്. അഖിലാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിലെ ഉള്ള കാര്യമോ പറഞ്ഞാൽ 10-20 എന്ന് വെച്ചാൽ 20 എണ്ണിയെടുക്കാം, അത്രയും സുലൈമാനി കൊതിയനാണ്. എന്തായാലും ആ ഒരു കൊതിയും വെച്ചുകൊണ്ട് എൻ്റെ കുറുമ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലിസ്ണേഴ്സിൽ മുജീബ് പറയുന്നു, ഞാനൊരു 8 എണ്ണമൊക്കെ കുടിക്കും ബ്രോ. 3 എണ്ണം എന്ന് പറഞ്ഞിട്ട് സുമേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വിജയൻ മെസ്സേജ്, ലിസ്ണേഴ്സിൽ മുജീബ് പറയുന്നു, ഞാനൊരു 8 എണ്ണമൊക്കെ കുടിക്കും ബ്രോ. 3 എണ്ണം എന്ന് പറഞ്ഞിട്ട് സുമേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വിജയൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്,

0: പണിയല്ല ഇത്, കെണി.
1: തത്ത രണ്ടെന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തത്ത, ഞാൻ ആ മെസ്സേജിലേക്ക് തിരിച്ചു വരാം. പക്ഷെ ഇപ്പോ അതെ, നമ്മുടെ നദി ഏത് നദി? യെസ്. അപ്പൊ ആ നദി, ഈ നദിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നദി കാരണം അല്ലെങ്കിൽ ഒരു റിവർ, ഇങ്ങനത്തെ വാട്ടർ ബോഡീസ് ഒക്കെ കാരണം നമ്മുടെ ഭൂമിയിൽ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ? എന്നാൽ അങ്ങനൊരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു മാറ്റത്തിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്, വളരെയധികം അല്ലെങ്കിൽ അത് പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ഇന്നത്തെ പണിത സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ നദികൾ കാരണം ഭൂമിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഭൂമിയുടെ മാറ്റുന്നുണ്ടോ, അതോ ഈ എർത്തിൻ്റെ സർഫസിനെ ഭയങ്കരമായിട്ട് വാട്ടർ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു പഠനം തന്നെ ഒരു രീതിയിലൂടെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേര്, അഥവാ ആ ഒരു സ്റ്റഡി ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണെന്നുള്ളത് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ലക്കി വിന്നേഴ്സിനെ കാത്ത് സിനിമാ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സോ ഏത് സിനിമയാണ് എന്നുള്ളത് സർപ്രൈസ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. സന്ദീപാണ് കൂടെയുള്ളത്. ദാ ഇപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയം അടിപൊളി ഒരു പാട്ടിലേക്ക് കൂടി പോകുന്നു. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് ദി സുലൈമാനി ക്വസ്റ്റ്യൻ. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. ഭൂമിയിൽ ഒരുപാട് നദികളുണ്ട്. ഈ നദികൾ കാരണം ഭൂമിയുടെ ഷേപ്പ് തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിന് മാറുന്നതിന് ആ ഒരു പർട്ടിക്കുലർ സ്റ്റഡിക്ക് പറയുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കുന്നവരെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേരെന്നുള്ളതാണ് അറിയേണ്ടത്. 5000917ലേക്ക് ആൻസർ പോന്നോട്ടെ. ചെറുതല്ല, ഇച്ചിരി വലിയ പണിയാണ് ഇന്നത്തെ ദിവസം. ഒരിച്ചിരി വലിയ പേരാണ് കേട്ടോ. അപ്പോൾ ആ പേരുമായിട്ട് തിരിച്ചെത്തുക. ഞാൻ ദാ വെയിറ്റിംഗ് ആണ് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഇതിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine riji ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time aanu Sandeep aanu kude join cheyyunnathu. Studio clockil samayam 7 mani kazhinja 2 minutum 4 secondum. വലിയൊരു പണിയുമായിട്ടാണ് ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു പണിക്ക് ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട് ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീജിത് ബ്രോ പകുതി ഉത്തരം കറക്റ്റായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയല്ലേ ഇതൊക്കെ.

0: പണിയല്ല ഇത്, കെണി.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നദികളെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് എന്താണ് എന്നുള്ളതൊക്കെ കുറെ പേര് ഇങ്ങനെ അയക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതല്ലായിരുന്നു. ചോദ്യം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു ചോദ്യം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള മോളജികളും നമ്മള് കടന്നു പോകേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് ദാ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരുപാട് നദികൾ, വാട്ടർ ബോഡീസ് ബേസിക്കലി. ഈ വാട്ടർ ബോഡീസ് ഒക്കെ തന്നെ ഭൂമിയുടെ ഷേപ്പിന് മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് ആ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അവർ പോകുന്ന ആ ഒരു നദികൾ പോകുന്ന റൂട്ടും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ ഭൂമിയുടെ ഷേപ്പ് തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. ഇതിനെ ചൊല്ലി അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി തന്നെ ഉണ്ട്. ആ സ്റ്റഡി എന്താണ്, ആ സ്റ്റഡിക്ക് പറയുന്ന എന്താണ്, അത് പഠിക്കുന്ന ആളെ പറയുന്ന എന്താണ്, രണ്ടിലേതെങ്കിലും ഉത്തരമായിട്ട് അയച്ചാൽ മതി. ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സിനിമാ ടിക്കറ്റ് ഉണ്ട്. ബട്ട് സിനിമാ ടിക്കറ്റ് അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്ന വളരെയധികം എന്താണ് റയറായിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ആൻ ഓൾസോ ആ ഒരു പേരെന്ന് പറയുന്നതും വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരാണ്. ആ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീജിത് ബ്രോ പകുതി ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിയോമോർഫോളജി ആണോ എന്ന്. ജിയോമോർഫോളജി തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് സ്പെസിഫിക്കലി ഞാൻ റിവേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പേര് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാൻ നോക്കാം. സോ പകുതി മാർക്ക് തരാം. എസ് കെ ചോദിക്കുന്നുണ്ട് റിവേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡിക്ക് പൊറ്റാമോളജി എന്നല്ലേ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് ഉള്ളത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ബ്രോ, പൊട്ടാമോളജി എന്നുള്ളത് റിവേഴ്സിൻ്റെ സ്റ്റഡിക്ക് പറയുന്നതാണെങ്കിൽ ഞാൻ റിവേഴ്സ് സ്റ്റഡി അല്ല ചോദിച്ചത്. നദികളുടെ സ്റ്റഡിയെ പറ്റി മാത്രമല്ല, ആ നദികളുടെ ഒഴുക്കും ഫ്ലോയും ഒക്കെ വെച്ചിട്ട് ഭൂമിയുടെ ഷേപ്പിന് വരുന്ന മാറ്റത്തിനെ അത് പഠിക്കുന്നവരെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഫീഖ് ദ കുറേ റിസർച്ച് ചെയ്തു ബ്രോ, പക്ഷേ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോണിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിജു റൈറ്റ് ആൻസർ, വിർഷ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ആദിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുഹേൽ റൈറ്റ് ആൻസറാണ്. രാജേഷ് റൈറ്റ് ആൻസർ പറയുന്നു. ഷബീൽ റൈറ്റ് ആൻസർ. സജീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രാജു റൈറ്റ് ആൻസർ പറയുന്നു. സാദ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിജു റൈറ്റ് ആൻസർ. കുറേ അധികം റൈറ്റ് ആൻസേഴ്സും വന്നിട്ടുണ്ട്. കുറച്ചധികം പേര് തന്നെ എനിക്ക് ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റ് ആരും എനിക്ക് ഓഡിയോ മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പോൾ അതേ ദർശന ദ ലാസ്റ്റ് മൊമെൻറ്റ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റഡി, അല്ലെങ്കിൽ എന്താണ് ഇത് സ്റ്റഡി ചെയ്യുന്നവരെ പറയുന്നത്? ഭൂമിയിൽ ഒഴുകുന്ന നദികൾ കാരണം വരുന്ന മാറ്റങ്ങൾ, ആ ഒരു ഷേപ്പിൽ വരുന്ന വ്യത്യാസത്തെ പഠിക്കുന്ന ആ എൻറ്റയർ സ്റ്റഡീസിനെ എന്ത് പറയും, അല്ലെങ്കിൽ അത് പഠിക്കുന്നവരെ എന്ത് പറയും? പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. അപ്പോഴത്തേക്കും നമുക്കൊരു അടിച്ചുപൊളി പാട്ടിലൊക്കെ പോയിട്ട് വരാം. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ് സെൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 10 മിനിറ്റും 21 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കൊൽക്കത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: ബ്രോട്ട് ടു യു ബൈ.
7: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome back once again to Radio Suno 91.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെയുള്ളത്. നമുക്ക് ഒരുപാട് പേര് ദേ ഇവിടെ ഒത്തിരി ശാസ്ത്രീയപരമായിട്ടുള്ള പേരുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളുടെ പുറകിൽ ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതിന് മാത്രം ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ചു പോകും. അങ്ങനെ ഹിസ്റ്ററി ബേസ് ചെയ്തല്ലെങ്കിലും ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണി അല്ലേ. ഇതൊക്കെ ഇനി യെസ്, അനന്ത് ദേ നമുക്ക് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അഖിലേഷ് റൈറ്റ് ആൻസർ പറയുന്നു. ശ്രീജിത്ത് റൈറ്റ് ആൻസർ. ശ്രീജിത്ത് പകുതി ആൻസർ നേരത്തെ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് കറക്റ്റ് ആ ഒരു പേരിലേക്ക് അയച്ചിട്ടുണ്ട്. ഫൈസ് റൈറ്റ് ആൻസർ. പ്രഭു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സനി റൈറ്റ് ആൻസർ പറയുന്നു. സീബെക്ക് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം. അഭി റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ കമിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മിർഷ റൈറ്റ് ആൻസർ പറയുന്നു. ശ്രേയ റൈറ്റ് ആൻസർ. സുനിൽ റൈറ്റ് ആൻസർ ആണ്. ആൽബി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബിനോ റൈറ്റ് ആൻസർ പറയുന്നു. അഫ്സൽ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഭൂമിയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പുഴകളും നദികളും ഒത്തിരി ഓഷ്യൻ വാട്ടർ ബോഡീസ് മെയിൻലി, ഈ വാട്ടർ ബോഡീസ് ഒക്കെ ഒഴുകുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഭൂമിയുടെ ഷേപ്പിന് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ട് എന്നുള്ള സ്റ്റഡി ഇതാ ഈ അടുത്ത കാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇങ്ങനെ നടക്കും. ഇതിനെ ബേസ് ചെയ്ത് സ്റ്റഡി ഉണ്ടെന്നുള്ളത് തന്നെ കുറച്ച് കാലം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അതിന് പുറകിലൊന്ന് റിസർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു പേര് കിട്ടിയത്. അതായത് ഈ സ്റ്റഡിക്ക് ഒരു പേരുണ്ട്. അത് മാത്രമല്ല, ഇത് പഠിക്കുന്നവരും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തുന്നവർക്ക് നമ്മളൊരു പേര് പറയും. അവരെയാണ് ഫ്ലൂവിയൽ ജിയോ മോർഫോളജിസ്റ്റ് എന്ന് പറയുന്നത്. രസമുള്ള പേരല്ലേ, കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും ഫ്ലൂവിയൽ എന്ന് പറയുന്നത് ആ ഒരു ലിക്വിഡ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്ലൂവിയൽ ജിയോ മോർഫോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പഠിക്കുന്നവരെ ഫ്ലൂവിയൽ ജിയോ മോർഫോളജിസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു ടേമിലേക്കാണ് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വരുന്ന ജനറേഷന് ഒത്തിരി രീതിയിൽ ഒരുപാട് പോസിബിലിറ്റീസ്, നമ്മൾ ഒരു കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ, അതും എൻജിനീയർ ആണെങ്കിൽ മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ ആൻഡ് വേറെ ഏതാണുള്ള സിവില്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എയറോനോട്ടിക്കലും അധികം ഫേമസ് ആയിരുന്നു ആ ഒരു സമയം. അതിൽ നിന്നൊക്കെ മാറി സയൻസ് പരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ AI റിലേറ്റ് ചെയ്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നു. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ഗെയിമായിട്ടാണെങ്കിലും ഇത് നമ്മുടെ അരികിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഇറ്റ്സ് എ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമെന്നുള്ള വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞു തരാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അങ്ങടേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരും മറന്നു പോകേണ്ട, ഭൂമിയെ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴുകുന്നതിന് അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്നതിനെ നമ്മൾ ഒരു സ്റ്റഡിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റഡിക്ക് ഫ്ലൂവിയൽ ജിയോ മോർഫോളജി എന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൂവിയൽ ജിയോ മോർഫോളജിസ്റ്റാണ് ആ ഒരു വ്യക്തി, അതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ആ ഒരു റിസർച്ച് നടത്തുന്ന വ്യക്തിയെ പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദാ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അൺവൈൻഡ് ചെയ്ത് അൺവൈൻഡ് ചെയ്ത് പറയുമ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ കൺഗ്രാജുലേഷൻസ്. കൺഗ്രാറ്റ്സ് മാത്രമല്ല, റൈറ്റ് ആൻസർ പറഞ്ഞ കുറച്ചധികം പേരെ സെലക്ട് ചെയ്ത് ഞങ്ങളൊരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ആ ഒരു സിനിമ ടിക്കറ്റും ഏതാണ് സിനിമയെന്ന് അറിയാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
8: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
7: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
9: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
7: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
11: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

സോങ് ഒക്കെ കേട്ടത് അടിപൊളിയായിട്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 46 മിനിറ്റും 55 സെക്കൻഡും. ലൈഫിൽ ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയേഴ്സ്, യെസ്, ഒരുപാട് വിയറും ടിയറും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സന്തോഷം തരുന്നത് തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്ക് ഈ വിയർ ആൻഡ് ടിയർ അനുവദിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാറ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു ഒബ്സഷൻ തന്നെയാണ്. എസ്പെഷ്യലി ടു ദ ഗൈസ് ഔട്ട് ദെയർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് രീതിയിൽ തന്നെ ഗൈസ് അങ്ങനെ ഒന്ന് പെർട്ടിക്കുലർലി പറയുന്നില്ല, ഗേൾസ് ആണെങ്കിലും എല്ലാവർക്കും തന്നെ കാർ എടുക്കുന്നതും ആ ഒരു മോട്ടോർ പരമായിട്ടുള്ള ലൈക്കിങ്സ് എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറിന് നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. സോ മെയിൻ്റനൻസ്, അതേപോലെ ഇയർലി മെയിൻ്റനൻസ്, ക്വാർട്ടർലി മെയിൻ്റനൻസ്, അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അന്വേഷിച്ചു പോകാറുള്ളത്. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. എസ്പെഷ്യലി ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അപ്പുണ്ണി ബോളൊക്കെ വെച്ച് കളിക്കുന്ന

ഒരു വീഡിയോ, ആ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. 30% ഓഫർ ആ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ വാൽവ് ലൈനിൽ കൊണ്ടുപോയി കാണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് വെരി വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ. വാൽവ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, സ്പെഷ്യലി ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കെൻറ്റക്കിയിലായിരുന്നു അതിൻ്റെ ആ ഒരു ബേസ്, അതിൻ്റെ ഫാദർ പേരൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനി നമുക്ക് ഇത്ര വലിയൊരു ഓഫർ വരുമ്പോൾ വൈ നോട്ട് വി അവൈൽ ഇറ്റ്, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പോൾ ആ ഒരു ഓഫറോടുകൂടി അവരുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, നമ്മളെ കെയർ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം അവിടുത്തെ സർവീസ്, ആ ഒരു വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ എത്രത്തോളം അക്യുറേറ്റാണ്, എത്രത്തോളം കെയർ ചെയ്താണ് അവർ നമ്മുടെ വണ്ടിയെ നോക്കുന്നത്, അതേപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം നോട്ട് ചെയ്യുന്നു, ഇനി അടുത്ത സർവീസ് വരേണ്ടത് എപ്പോഴാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആണ് തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കെയറബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാൽവ് ലൈനിൽ പോകാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പുണ്ണി കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫുട്ബോൾ വെറുതെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിഫ മെർക്കൻഡൈസ് ഫുട്ബോൾ ലവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ഈ ഒരു സർവീസിൻ്റെ കൂടെ, അതായത് 30% ഓഫിൻ്റെ കൂടെ ഫിഫ മെർക്കൻഡൈസും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇതൊന്നുമല്ല, ഒരു വലിയ മെഗാ പ്രൈസ് കൂടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതൊരു സസ്പെൻസ് ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സസ്പെൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ ഡു കമൻറ്റ് ടു യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. റെഫർ ചെയ്യാനായിട്ട് മറക്കണ്ട. 30% ഓഫർ ഡയറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അപ്പുണ്ണി ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ, നമ്മുടെ സുനോയുടെ, റേഡിയോ സുനോയുടെ ഒഫീഷ്യൽ പേജിൽ, ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വാൽവ് ലൈനിൻ്റെ വീഡിയോ കാണിച്ചാൽ മാത്രം മതി. ദാറ്റ് ഈസ് യുവർ ആക്സസ് പോയിന്റ് ടു 30% ഡിസ്കൗണ്ട് ഇൻ ഓൾ സർവീസസ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ കാർ സർവീസ് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ വാൽവ് ലൈനിലേക്ക്. ഇപ്പം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ആൻഡ് ഐ എം ജോയിനിങ് യുവർ ഡ്രൈവ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: നാട് ഓടുമ്പോൾ നടുവേ ഓടണം. യെസ്, ഇത് വളരെ കാലമായിട്ട് ഡെക്കേഡ്സ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരു പക്ഷേ എനിക്കിതൊന്ന് വളരെ കാലം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആവും. അതുകൊണ്ടാണ് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് ഒരു തീർപ്പ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, ഡിസ്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് 917 ഈവനിങ്. സോ ദാ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ പുതിയ സെഗ്മെൻറ്റ് ഇറ്റ്സ് ട്രെൻഡിങ്. ട്രെൻഡിങ് ആയിട്ടുള്ള വിശേഷങ്ങൾ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് പുതിയൊരു സെഗ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ ട്രെൻഡിങ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ. ദർ ഇസ് നോ ബഡി റിക്വയർഡ് അത് പറഞ്ഞു തരാനായിട്ട്. ബട്ട് ദെൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മിസ് ചെയ്യുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു അപ്ഡേറ്റിലൂടെ മാത്രമായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ കേട്ടു പോകാൻ താല്പര്യമുള്ള പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ദാ ഇറ്റ്സ് ട്രെൻഡിങ് കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹോട്ട് ന്യൂസ് എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലി ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പേര് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. അതാണ് ലൈഫ് വിത്തൗട്ട് ഇൻ്റർനെറ്റ്, അങ്ങനത്തെ ഒരു സമയമുണ്ടായിരുന്നോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഫോൺ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു ആ ഒരു ടൈമിൽ. നമ്മൾ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സർഫ് ചെയ്യാനോ ഒക്കെ വിട്ടുപോയിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്തോരം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ. ചിലപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികളായിരിക്കും, ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്ത വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു ഫോട്ടോ കൺവേ ചെയ്യുന്ന മീനിങ് എന്ന് പറയുന്നത് കുറേ നേരം നമ്മൾ തന്നെ ആലോചിച്ചിരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ ദേ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. വിത്തൗട്ട് ഇൻ്റർനെറ്റ് കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കാം ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ. അതൊന്ന് നമ്മുടെ ആ ഒരു പേഴ്സണൽ ചാറ്റിലൂടെ അയക്കാനായിട്ട് മറക്കണ്ട. 5000-9917 പോകുന്നോട്ടെ. നിങ്ങളുടെ ആ ഒരു നോ ഇൻ്റർനെറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യാനായിട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു നോ ഇൻ്റർനെറ്റ് മൊമെൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. 5000-9917 ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നോ ഇൻ്റർനെറ്റ് മൊമെൻറ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക്. തീർച്ചയായിട്ടും അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ആണ് ഫോട്ടോസൊക്കെ കാണാനായിട്ട്. അപ്പോഴത്തേക്കും ഒരു വണ്ടർഫുൾ ട്രാക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 14:20. യു ഹാവ് ടൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi everyone, this is Hari Charan here.
3: You're listening to
2: Radio Suno. Radio Suno, kettu kettu kootukodam.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again, Radio Sonora 91.7 FM 917 Evenings. ഇന്ന ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 21:14. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ആൻഡ് യെസ്, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ രാത്രി പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്ന് ആ വെതറിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള വെതർ അപ്ഡേറ്റിലേക്ക് കടക്കാം. എന്നാൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ.
6: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
5: സോ ഇന്ന് രാത്രി ആ ഒരു വെതർ അപ്ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചേക്കുന്ന ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഒഫീഷ്യലി ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓഫ് ഷോറിൽ കുറച്ച് കൂടുതലായിരിക്കും, ഹേസി സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ രാത്രി സമയം പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർമ്മയിലേക്ക് വെക്കുക. ഒത്തിരി വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. ജനറലി ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ ജനറലായിട്ട് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഇൻടേക്കോ ഒന്ന് കൂട്ടേണ്ടതായിട്ട് നമ്മൾ തന്നെ സ്വയമായിട്ട് ആ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പോൾ അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഞാൻ ഒരിക്കൽ കൂടി ഇത് ഓർപ്പിക്കുമ്പോൾ കയ്യിൽ വെള്ളമിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ രാത്രി സമയം നമ്മൾ അറിയില്ല, ചുറ്റും നടക്കുന്ന ആ ഒരു വലിയ ചേഞ്ച് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ടു ആവും, നമ്മുടെ ബോഡി യൂസ് ടു ആകുമ്പോൾ നമുക്ക് വലിയ ചേഞ്ച് ആയിട്ട് തോന്നില്ല. സഡൻ ഒരു ഡിപ്പൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അയ്യോ ഭയങ്കര ചൂട്, അയ്യോ ഇന്ന് ഭയങ്കര തണുപ്പ്. ഈ ഒരു സംഭവം നമുക്ക് കമ്പാരിറ്റീവ്ലി വരുന്നത് സഡൻ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ്. പക്ഷെ ഗ്രാജുവലി മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയെ ചിലപ്പം റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റെക്കഗ്നീഷൻ വരാതിരിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ജനറലായിട്ട് കൊണ്ടുപോകും, അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളം കുടിച്ചോളൂ. ഇന്ന് രാത്രി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാനുള്ളത്, ഭയങ്കരമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതകളും പറയുന്നുണ്ട് ഈ ഒരു വീക്കെൻഡ് അവസാനിക്കുന്നവരേക്കും. അപ്പോൾ ഈ എൻറ്റയർ വീക്ക് നമ്മൾ ഒന്ന് ജാഗ്രതയായിട്ടിരിക്കണം എന്ന് ചെറിയൊരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ നമ്മൾ ജനറലി മീറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണെങ്കിലും നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനും ഈ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റ് വരുമ്പോൾ ഒബ്വിയസ്ലി പൊടിക്കാറ്റായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് പ്രശ്നങ്ങൾ ബ്രീത്തിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാനും അതേപോലെ തന്നെ വിസിബിലിറ്റി പ്രോബ്ലംസ് ഡ്രൈവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള വാണിംഗ് കാര്യങ്ങളൊക്കെ തന്നെ മറൈൻ കണ്ടീഷൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കോഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക് എക്സസൈസ് ചെയ്യേണ്ടത് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഗവൺമെൻറ് പരമായിട്ടുള്ള എന്ത് തന്നെ അപ്ഡേറ്റ് വന്നാലും ആ അപ്ഡേറ്റിനനുസരിച്ച് അങ്ങ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുമ്പോൾ മറ്റൊരു സോങ് വെയ്റ്റിംഗ് ആണ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Naseem Surgical and Medical Center.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411 1133 917 evenings.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again, Radio Sonu 91.7 FM, 917 Evenings in the time. ചെറുതായിട്ടൊന്ന് നീ ഇന്ന് ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 41 മിനിറ്റും 48 സെക്കൻഡും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ ഇന്ന് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ആവശ്യമുള്ള, നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന 3 ഷിഫ്റ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ആദ്യത്തെ ഷിഫ്റ്റ്, നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ക്ഷീണമായിരിക്കുമെങ്കിൽ പോലും പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ആ ഒരു ഐ മീൻ തിരിച്ച് റൂമിലേക്ക് എത്തുന്ന ആ ഒരു വഴിക്ക് തന്നെ ജിമ്മിലൊക്കെ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ജിമ്മിൽ പോകുന്നത് മാറ്റി വെക്കില്ല എന്നുള്ളതാണ് വെരി ഫേസ്റ്റ് റൂൾ. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ തിയറി എന്നുള്ള ഒരു തിയറി ആയിരുന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പേര് വലുതൊക്കെ ആണെങ്കിലും ഡയറക്ട്ലി ആഫ്റ്റർ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് തീർക്കുക, ദാറ്റ് ഈസ് നമ്പർ വൺ. ഇനി രണ്ടാമത്തെ ഷിഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡെയിലി മെയിൻ്റനൻസ്, ഡെയിലി അല്ല ശരിക്കും പറഞ്ഞാൽ ലൈഫ് മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ തന്നെ പൈലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായി തന്നെ നമുക്ക് നെഗറ്റിവിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ലോണ്ട്രീസ്, ഗ്രോസറീസ്, അതേപോലെ ഹൗസ് ക്ലീനിങ്, ഇതൊക്കെ പൈലപ്പ് ചെയ്ത് വെക്കാണ്ട് നമ്മളൊരു പർട്ടിക്കുലർ ഡേ, ഇപ്പോൾ ട്യൂസ്ഡേ ഇന്ന കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ വെനസ്ഡേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു സ്കെഡ്യൂൾ വരും. നമ്മുടെ ലൈഫിനൊരു ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ആൻഡ് ഇത് പ്രൂവൺ ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ. ഇതല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മേജർ ഷിഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ബിലീവ്സ് ചെറുതായിട്ടൊന്ന് ഡാമേജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഷിഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ബിലീവ്സ് ചെറുതായിട്ടൊന്ന് ഡാമേജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയി

വെള്ളം കുടിക്കാനായിട്ട് മറക്കുന്നു പോകണ്ട. എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം നാളെ പാക്കലാം. അൺടിൽ ദെൻ, ദിസ് ഈസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ്. നാളെ ഒരുപാട് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് ലെറ്റ്സ് മീറ്റ് ഹിയർ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.

0: ഇക്വാറ്ററിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിങ്ങിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
1: Football Mania 917 evenings.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Namaskaram, I'm Madhu Balakrishnan.
8: You're listening to
9: Radio Suno.
7: Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM, Qatar's favorite radio station.
1: Action.
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ.
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: Prosthano 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by
5: Joy Alukas world's favorite jeweler
0: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞതേ ഒറ്റ വീട് കാട് കയറിയത്.
0: കറ്റാറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, കേൾക്കാം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: ചക ചകച തൊട്ടു തട്ടി വെച്ച തലമുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തലമുടി നോങ്ങ് ചച്ചിരിക്കും ഫലിക്ക.
1: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।